సగమ పని సగా మగ జని జ పని మ బ గ మ బ మగ బ మగ జని జ బ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല, എങ്കിലും എൻ്റെ രാധ സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻ താരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പ് നോൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമലകളാണ് നിന്റെ സ്വപ്നങ്ങൾ.

ഒരിക്കൽ ഒരു കുട്ടി തൻ്റെ ജീവിതത്തിലെ നിരന്തരമായ പ്രശ്നങ്ങളെക്കുറിച്ച് അച്ഛനോട് പരാതിപ്പെട്ടു. അച്ഛൻ അവളെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി തിളയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് കാപ്പിക്കുറിയിട്ടു. അല്പനേരം കഴിഞ്ഞ് ആ വെള്ളം നല്ല മണമുള്ള കാപ്പിയായി മാറി. അച്ഛൻ പറഞ്ഞു, ചൂടുവെള്ളമെന്ന പ്രതിസന്ധി വന്നപ്പോൾ കാപ്പിക്കുരു തളർന്നില്ല, പകരം അത് ആ സാഹചര്യത്തെ തന്നെ പൂർണ്ണമായി മാറ്റിമറിച്ചു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സാഹചര്യങ്ങളെ പഴിച്ച് തളർന്നു പോവാതെ നമ്മുടെ ആത്മവിശ്വാസം കൊണ്ട് ആ പ്രശ്നങ്ങളെ നമുക്ക് അനുകൂലമായ വിജയമാക്കി മാറ്റിയെടുക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് June 9 കൊല്ലവർഷം 1201, ഇടവം 25, ചൊവ്വാഴ്ച.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
4: മോർണിംഗ് മോജോ.

0: மார்னிங் மோஜோ.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് June 9, ഒരു മനോഹരമായിട്ടുള്ള ചൊവ്വാഴ്ച ദിവസമാണല്ലേ. നമ്മൾ എപ്പോഴും തിങ്കളാഴ്ചയെക്കുറിച്ച് പരാതി പറയുകയും വെള്ളിയാഴ്ചയെക്കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്യുന്നവരാണ്. എന്നാലേ ഇതിനിടയിൽ വരുന്ന ട്യൂസ്ഡേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. നമ്മുടെ ലൈഫുമായിട്ട് ഈ ഒരു ചൊവ്വാഴ്ചയ്ക്ക് വളരെ വലിയൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഒരു പുതിയ വീക്കിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമ്മൾ പതുക്കെ നോർമൽ ട്രാക്കിലേക്ക് വരുന്ന ഒരു ദിവസമാണ് ഈ ഒരു ട്യൂസ്ഡേ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല സ്റ്റേജസ് വരാറുണ്ടല്ലേ. ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ സ്ട്രഗിൾ ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ആകാറുണ്ട്. ആ ഒരു അഡ്ജസ്റ്റിംഗ് ഫേസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചൊവ്വാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഡ്രീംസിലേക്ക് നടന്നു തുടങ്ങാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് അത് ഇന്നാണ്. കാരണം ഇന്നലത്തെ മടിയൊക്കെ മാറി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും എനർജി വീണ്ടെടുക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ലൈഫിൽ പലപ്പോഴും വലിയ ടാർഗറ്റുകളെ കാണുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഭയം തോന്നാം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. എന്നാൽ ആ ഒരു ടാർഗറ്റിനെ ചെറിയ ചെറിയ ടാസ്ക് ആയിട്ട് തിരിച്ചു ചെയ്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആകുന്ന ഒന്നാണ്. ഇന്നത്തെ ദിവസം അത്തരത്തിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള ഒരു ദിവസമാണ് കേട്ടോ. പാസ്റ്റിൽ സംഭവിച്ച പരാജയങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ പ്രസന്റിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം എന്ന് മാത്രം ഫോക്കസ് ചെയ്യുക. ഈ കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത എന്നതാണ് ലൈഫിൽ സക്സസ് നേടാനായിട്ടുള്ള ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത്. ഒറ്റ ദിവസം കൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും നടക്കില്ല, പക്ഷേ ദിവസവും ചെറിയ ചെറിയ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഗോളിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി. ഈ ട്യൂസ്ഡേ നമുക്ക് നൽകുന്ന മെസ്സേജും അത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഡെയിലി വർക്ക് പതുക്കെ സ്റ്റഡി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഹെൽത്ത്, കരിയർ, റിലേഷൻഷിപ്സ് എന്നിവയിലൊക്കെ ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു ബാലൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു June 9 എന്ന ദിവസം വെറും ഒരു സാധാരണ ദിവസമായിട്ട് കാണാതെ നമ്മുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരമായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. നല്ല പോസിറ്റീവ് തോട്ട്സ് എപ്പോഴും മനസ്സിൽ നിറയ്ക്കുക. ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെ ബിഹേവ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹവും സന്തോഷവും എപ്പോഴും ഡബിളായിട്ട് നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന ഒന്നാണ് കേട്ടോ. ഓക്കെ, സോ മോർണിംഗ് മോജോയുടെ എല്ലാ ലിസണേഴ്സിനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഷോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് മീ ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ്, അങ്ങനെ പട്ടാളം എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് എന്ത് ഭക്ഷണം പാകം ചെയ്യും എന്നതായിരിക്കും അല്ലേ. പലപ്പോഴും ഓഫീസിൽ പോകാനുള്ള തിരക്കിനിടയിൽ കുക്കിംഗ് ചെയ്യാനായിട്ട് സമയം കിട്ടാതെ വരാറുണ്ട്. അതുമൂലം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അപ്പാടെ സ്കിപ്പ് ചെയ്യോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ് വാങ്ങി കഴിക്കുകയോ ചെയ്യാറുണ്ട്. നമ്മുടെ ഹെൽത്തിനെ ഇത് വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് കേട്ടോ. ഈ ഒരു വലിയ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട്. June 9, അതായത് ഇന്നത്തെ ദിവസം നാഷണൽ മീൽ പ്രെപ്പ് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ മീൽ പ്രെപ്പ് എന്ന് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെക്കുന്ന രീതിയാണ് നമ്മളിങ്ങനെ വിളിക്കുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ മുൻകൂട്ടി കട്ട് ചെയ്ത് എ ടൈറ്റ് ബോക്സുകൾ വെക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, രാവിലെ അടുക്കളയിൽ പോയിട്ടുള്ള നമ്മുടെ വിലപ്പെട്ട ടൈം ധാരാളമായിട്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. രാവിലെ എഴുന്നേറ്റ് തിരക്കിട്ട് എല്ലാം കൂടി ചെയ്യുന്ന ആ ഒരു മെന്റൽ സ്ട്രെസ് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കാനായിട്ട് ഈ ഒരു മീൽ പ്രെപ്പ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട്, പുറത്ത് നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത് വഴിയുള്ള പണച്ചെലവ് കുറയ്ക്കാനായിട്ടും നമ്മുടെ മണി വളരെ എളുപ്പത്തിൽ സേവ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. എല്ലാറ്റിനും ഉപരി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെൽത്തി ഫുഡ് കൃത്യസമയത്ത് കഴിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തങ്ങളുടെ കലോറീസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഈ ഒരു ഹാബിറ്റ് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സമയമില്ല എന്ന പരാതി കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കി ഈ ഒരു അവധി ദിവസങ്ങളിൽ കുറച്ച് സമയം ഇതിനായിട്ട് മാറ്റിവെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ചെറിയ രീതിയിലുള്ള പ്ലാനിംഗ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഡെയിലി റൊട്ടീൻ വളരെ ഈസി ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. സോ ഇന്നത്തെ നാഷണൽ മീൽ പ്രെപ്പ് ഡേ മുതൽ നമുക്ക് ആ ഒരു നല്ല ശീലം അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ആരോഗ്യം നിലനിർത്താനായിട്ട് ഈ ഒരു രീതി തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആരും മറക്കേണ്ട, ഇന്ന് നാഷണൽ മീൽ പ്രെപ്പ് ഡേ ആണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി 916.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2047 വികസിത ഭാരതം, വ്യാപാര സൌകര്യം, കണക്ടിവിറ്റി, ദേശസുരക്ഷ എന്നീ ദർശനങ്ങൾ സാക്ഷാത്കരിക്കാൻ ആകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. സായുധ സേനകളിലെയും

0: സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA ലക്ഷ്യം. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിനായി 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജനസമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി നടപ്പാക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇത്. സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ചരിത്ര നിമിഷമാണിതെന്ന് ശ്രീ നദ്ദ അഭിപ്രായപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ഉരുക്കു നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർക്ക് ദാരുണാന്ത്യം, 12 പേർക്ക് പരിക്കേറ്റു. വിശാഖ് സ്റ്റീൽ പ്ലാന്റിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 അപകടം. ക്രെയിൻ ഉപയോഗിച്ച് ബക്കറ്റിൽ മാറ്റുകയായിരുന്ന 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഇരുമ്പാണ് ദേഹത്ത് വീണത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പരസ്പരമുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായ ദക്ഷിണ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ശാശ്വതമായ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി US കോടതി. കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി $1,00,000 ഫീസായി നിശ്ചയിച്ചത്. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും IT കമ്പനികൾക്കും പുതിയ ഉത്തരവ് ആശ്വാസമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതലയോഗം ചേരും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് യോഗം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. രോഗബാധിതരായ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി 60 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുമായി അടുത്ത് ഇടപഴകിയവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് നടക്കും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: ഇന്ന് അർദ്ധരാത്രി നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക്

0: നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരളതീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. നീണ്ടകര ശക്തികുളങ്ങര ഹാർബറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രോളിംഗ് ബോട്ടുകൾ നീണ്ടകര പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റാൻ ഫിഷറീസ് അധികൃതർ നിർദ്ദേശം നൽകി. മറൈൻ ഇന്ധന പമ്പുകളും ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല.
1: കേരളത്തിൽ IAS തലപ്പത്ത് അഴിച്ചുപണി. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് തിരികെയെത്തിയ ഡോക്ടർ ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. ഏകദേശം 50 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പുതുതായി സൃഷ്ടിച്ച തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് ദിവ്യ എസ് അയ്യരെ നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ഡോക്ടർ രത്തൻ യു കേൽക്കറിന് കോസ്റ്റൽ ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ, PRD, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം എന്നീ വകുപ്പുകളുടെ അധിക ചുമതല കൂടി നൽകി. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. ഹർമൻപ്രീത് നയിച്ച ഇന്ത്യൻ ടീം ആദ്യം ബാറ്റ് ചെയ്ത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ വെസ്റ്റിൻഡീസിന് 153 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. നാളെ ഇന്ത്യ ഇംഗ്ലണ്ടുമായി സന്നാഹ മത്സരം കളിക്കും. ഞായറാഴ്ച പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ തകർത്ത് ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. ഏക ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് അഫ്ഗാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു.

0: ഒപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 43 ആയിരിക്കുകയാണ്. തീരദേശവാസികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഇന്ന് അർദ്ധരാത്രി മുതൽ നമ്മുടെ തീരങ്ങളിൽ 52 ട്രോളിംഗ് നിരോധനം, അതായത് ട്രോളിംഗ് ബാൻ സ്റ്റാർട്ട് ചെയ്യാണ്. വരുന്ന ജൂലൈ 31 വരെയാണ് ഈ ഒരു ബാൻ നിലനിൽക്കാട്ടോ. പ്രധാനമായിട്ടും നീണ്ടകര, തങ്കശ്ശേരി, അഴീക്കൽ തുടങ്ങിയ ഹാർബറുകളിൽ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് അഥവാ മെക്കനൈസ് ബോട്ട്സിന് കംപ്ലീറ്റ് ആയിട്ടും എൻട്രി വിലക്കിയിട്ടുണ്ട് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇൻബോർഡ് എഞ്ചിൻ ബോട്ടുകൾക്കും നമ്മുടെ പരമ്പരാഗത വള്ളങ്ങൾക്കും നീണ്ടകര ഫിഷിംഗ് ഹാർബർ വഴി പോകാനായിട്ട് പെർമിഷൻ നൽകിയിട്ടുണ്ട് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തീരദേശ മേഖലകളിലെ മറൈൻ ഇന്ധന പമ്പുകളെല്ലാം ക്ലോസ് ചെയ്യും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. നിരോധനം തീരുന്നതിന് 3 മുമ്പ് മാത്രമേ ഇനി ബോട്ടുകൾക്ക് ഫ്യൂല് നിറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾക്ക് ഈ ഒരു ബാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ തീരം വിട്ടുപോകണം എന്നുള്ളൊരു കർശനമായുള്ള നിർദ്ദേശം കൂടി എത്തിയിട്ടുണ്ട്. ഈ ഒരു നിയമങ്ങൾ എല്ലാവരും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് പോലീസും അതുപോലെ തന്നെ അധികാരികളും ചേർന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ഈ ദിവസങ്ങളിൽ നടത്തുന്നുണ്ട് കേട്ടോ. സോ തീരദേശവാസികൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ന് അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 44 ആയിരിക്കാണ്. പുതിയ മുഖം എന്ന സിനിമയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: மார்னிங் மோஜோ.
1: മോർണിംഗ് മോജു ആണ് ആസ്ട്രിയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. മോർണിംഗ് മോജു ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇന്റഗ്രേറ്റഡ് ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്ലസ് മാസ്റ്റർ ഓഫ് ഡിസൈൻ ഡുവൽ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി അപേക്ഷ ക്ഷണിച്ചു എന്നൊരു അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ എത്തിയിട്ടുള്ളത്. 5 വർഷമാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ വരിക കേട്ടോ. അവനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ താമരശ്ശേരി കോഴിക്കോടാണ് ഈ ഒരു കോഴ്സ് നടത്തുന്ന സ്ഥാപനം വരുന്നത്. കേന്ദ്രീകൃത അലോട്ട്മെന്റ് വഴി എൽ ബി എസ് ആണ് പ്രവേശനം നടത്തുന്നത് കേട്ടോ. മെറിറ്റ് സീറ്റിലേക്ക് പ്രവേശനം നേടാനായിട്ട് കേരള ഇന്റഗ്രേറ്റഡ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ യോഗ്യത നേടണം. അതുപോലെ യോഗ്യത പറയുന്നത് പ്ലസ് ടു ആണ്. കുറഞ്ഞത് 50% മാർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ട്. അർഹരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് 5% മാർക്ക് ഇളവുണ്ട് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഡിസൈൻ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സമാനമായിട്ടുള്ള ഡി വോക്ക് യോഗ്യത അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബക്കലൗറേറ്റ് ഡിപ്ലോമ ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു പ്രവേശന പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. സോ ഓൺലൈൻ വിവരങ്ങൾക്കും അതുപോലെ തന്നെ അപേക്ഷയ്ക്കുമായിട്ട് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, ibsapplications.kerala.gov.in. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, ibsapplications.kerala.gov.in. ഈ ഒരു വെബ്സൈറ്റ് വഴി ജൂൺ 30 വരെയാണ് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപേക്ഷാ ഫീസ് ജനറൽ SEBC വിഭാഗത്തിന് 1,300 രൂപയും SCST വിഭാഗത്തിന് 650 രൂപയുമാണ് ഫീസ് വരുന്നത് കേട്ടോ. സോ ഇന്റഗ്രേറ്റഡ് ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്ലസ് മാസ്റ്റർ ഓഫ് ഡിസൈൻ ഡുവൽ ഡിഗ്രി പ്രോഗ്രാം ചെയ്യാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ 30 കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 3 മിനിറ്റ് ആയിരിക്കാണ്. നരിവേട്ട എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജേക്സ് ബുജോയ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
5: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
6: സ്വയംഭരണ കോളേജുകൾ ഒഴികെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ 5ാം സെമസ്റ്ററിലേക്കുള്ള ഇന്റർ കൊളീജിയറ്റ് ട്രാൻസ്ഫറിന് ഈ മാസം 10 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നൊരു പുതിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് 11-ന് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ആദ്യ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ മാസം 12-ന് ബന്ധപ്പെട്ട കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്ത് പ്രവേശനം നേടണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് 15-ന് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ടാം അലോട്ട്മെന്റ് ലഭിക്കുന്നവർ 16-ന് കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്ത് പ്രവേശനം നേടണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, cap.mgu.az.in. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, cap.mgu.az.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഈ ഒരു ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു വിഷ് കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഗീതാ ഗോവിന്ദം എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
2: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കണം. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇത് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ സുലേഷ് ഷേഡിനാണ്, ഫ്രം ഐനിക്കോട്. അതിമനോഹരമായ ഒരു പൂന്തോട്ടം ഒന്നാകെ നശിപ്പിക്കാൻ ചിലപ്പോൾ ഒരു പുഴു മതിയാകും. ചില മനുഷ്യരും അത്തരം പുഴുക്കളെ പോലെയാണ്, മനോഹരമായ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്ന് അതിനെ ഒന്നാകെ നശിപ്പിച്ച് അടുത്ത ഇടം തേടി അവർ പോകും. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് സുലേഷ് ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത്. എത്ര കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലേ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂന്തോട്ടം പോലെയാണ്. ഒരുപാട് സ്നേഹവും കെയറും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്പേസ് ആണല്ലേ. ഇപ്പൊ ഇക്ക പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഭംഗിയുള്ള ആ ഒരു പൂന്തോട്ടം മൊത്തത്തിൽ നശിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ഒരു ചെറിയ വോം അല്ലെങ്കിൽ ഒരു പുഴു മാത്രം മതിയാകും. നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിയിലും ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവരെ നമുക്ക് ടോക്സിക് പീപ്പിൾ എന്ന് വേണമെങ്കിൽ വിളിക്കാട്ടോ. വളരെ സൈലന്റ് ആയിട്ട് നല്ലൊരു പേഴ്സൺ ആയിട്ട് നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ലൈഫിലേക്ക് അവരങ്ങോട്ട് എൻ്റർ ചെയ്യും. എന്നിട്ട് അവരുടെ നെഗറ്റിവിറ്റി കൊണ്ടും മോശം ക്യാരക്ടർ കൊണ്ടും നമ്മുടെ മെന്റൽ പീസ് മൊത്തത്തിൽ അങ്ങ് സ്പോയിൽ ചെയ്യും. ഇത് അവർക്ക് യാതൊരുവിധ ഗിൽറ്റും ഫീൽ ചെയ്യില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ലൈഫ് ഡാമേജ് ചെയ്ത ശേഷം വളരെ കൂളായിട്ട് അവരടുത്ത ഇടം തേടി മൂവ് ഓൺ ചെയ്ത് പോകും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ പുതിയ ആളുകളൊക്കെ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു കെയർഫുൾ ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. നമ്മുടെ ലൈഫ് എന്ന ഈ ഒരു വലിയ പൂന്തോട്ടത്തിൽ ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഒരു സ്പേസ് കൊടുക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ ആരെങ്കിലും നമ്മുടെ ലൈഫ് അങ്ങനെ ഹേർട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ തളർന്നു നിൽക്കാതെ വീണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയോടുകൂടി ആ ഒരു പൂന്തോട്ടം വീണ്ടും റീബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ആരും നമ്മുടെ ഹാപ്പിനെസ് നശിപ്പിക്കാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇത്രയും തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് അയച്ച് നമ്മുടെ സുലേഷ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ചൊവ്വാഴ്ച ഒരു ഹാപ്പി ട്യൂസ്ഡേ വിഷയമാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ഈ ലോക ജീവിതത്തിൽ മനുഷ്യരായ നാം എല്ലാവരുടെയും വിചാരം നമ്മുടെ ചിന്താ പ്രവൃത്തി തുടങ്ങിയവയെല്ലാം ശരിയായ പാതയിൽ തന്നെയാണ് എന്നുള്ളതാണ്. എന്നാൽ ആ ശരിയായ പാത എപ്പോഴും നമ്മുടേത് മാത്രമാണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതിൽ വളരെയധികം തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ വിശ്വാസം അനുസരിച്ച് നാം നമ്മുടെ ശരിയായ പാതയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നിരിക്കലും ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പലപ്പോഴും അത് മാത്രം പോരാ, കൃത്യമായിട്ടുള്ള വേഗത കൂടി പാലിക്കേണ്ടത്

നാം കൃത്യമായുള്ള പാതയിലാണെങ്കിലും ചിലപ്പോൾ നമ്മളെക്കാൾ വേഗതയുള്ള ചിലരെങ്കിലും നമ്മളെ മറികടന്ന് മുന്നോട്ട് പോകാറുണ്ട്. ഇതിൽ പഠിത്തത്തിലായാലും ജോലിയിലായാലും ബിസിനസ്സിലായാലും രാഷ്ട്രീയത്തിലായാലും അതങ്ങനെ തന്നെയാണ്. അതിന് നാം പിണങ്ങിയിട്ടോ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടോ ആരുടെയും മേൽ കുതിര കയറിയിട്ടോ അധിക്ഷേപിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. കഠിന പ്രവൃത്തിയിൽ മാത്രമല്ല കാര്യം, ബുദ്ധിപൂർവ്വമുള്ള പരിപൂർണ ജ്ഞാനത്തോടെ അധികാരിക പ്രവൃത്തിയിൽ തന്നെയാണ് കാര്യം. അതിലാണ് ജീവിത വിജയ രഹസ്യം കുടികൊള്ളുന്നത്. സ്നേഹാദരങ്ങളോടെ ഒരു വട്ടം കൂടി ഞാൻ വിനയപൂർവ്വം നേരിട്ടേ ഒരു ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മനോജേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. മനോജേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഡിസിഷൻസും ആക്ഷൻസും ഒക്കെ കൃത്യമായിട്ടുള്ള പാതയിലാണ് എന്നുള്ളതാണല്ലേ. പക്ഷേ മറ്റുള്ളവർ പുറത്ത് നോക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്സും അതുപോലെ തന്നെ വീഴ്ചകളും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയെന്ന് വരും. ഇനി ഇതൊക്കെ മാറ്റി നിർത്തിയാലും നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ഒരു പാതയിലാണെങ്കിൽ കൂടി ലൈഫിൽ വിജയിക്കാനായിട്ട് അത് മാത്രം പോരാല്ല, അതിനൊപ്പം തന്നെ കറക്റ്റായിട്ടുള്ള ഒരു സ്പീഡ് കൂടി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് വരുന്നുണ്ട്. നമ്മളെപ്പോഴും റൈറ്റ് ട്രാക്കിലാണെങ്കിൽ പോലും നമ്മളെക്കാൾ സ്പീഡുള്ള ഒരുപാട് ആളുകൾ നമ്മളെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയെന്ന് വരാം. ഇത് നമ്മുടെ സ്റ്റഡീസിലായാലും അല്ലെങ്കിൽ കരിയറിലായാലും ബിസിനസ്സിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത്. അങ്ങനെ ആരെങ്കിലും നമ്മളെ മറികടന്ന് പോകുന്ന സമയത്ത് അവരോട് പിണങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ടോ യാതൊരു യൂസും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. വെറും ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമല്ല ലൈഫിൽ വിൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ള റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതിനൊപ്പം തന്നെ നല്ല നോളജോട് കൂടിയുള്ള സ്മാർട്ട് വർക്ക് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് വിജയങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുതന്നെയാണ് ശരിക്കും വിജയത്തിന്റെ ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. എന്തായാലും ഇത്രയും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് അയച്ച മനോജേട്ടനും മനോജേട്ടന്റെ ഫാമിലിക്കും ഒരുപാട് സന്തോഷവും സമാധാനവുമുള്ള ഒരു അടിപൊളി ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്സുകളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474-291-9090 0474-291-9090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090 ആടുത്തിന്ന് മൂവിയിൽ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

തൃശൂർ പൂരം എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. മുഖമൂടി ഇല്ലാത്ത മനുഷ്യനാവണം, പകയില്ലാത്ത മനസ്സാവണം, വേദനിപ്പിക്കാത്ത വാക്കുകളാകണം, നാടകമില്ലാതെ ചിരിക്കുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് രേവതി ചേച്ചി അയച്ചു തന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഫേക്ക് ആയിട്ടുള്ള ഒരു മാസ്ക് വെക്കാതെ നമ്മുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ എന്താണോ അത് മാത്രം കാണിക്കുന്ന മനുഷ്യനാകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് രേവതി ചേച്ചി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരോട് യാതൊരുവിധ റിവഞ്ചും മനസ്സിൽ കീപ്പ് ചെയ്യാതെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് കഴിയുന്ന ഒരു ക്ലീൻ മൈൻഡ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ് റിയാലിറ്റി. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന വേർഡ്സ് ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയാനായിട്ട് പാടില്ല. എപ്പോഴും മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന രീതിയിലുള്ള പോസിറ്റീവായുള്ള വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനെല്ലാം പുറമെ നമ്മൾ ചിരിക്കുന്നത് പോലും യാതൊരുവിധ ആക്ടിങ്ങും ഇല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്യുവർ ആയിട്ടും ആകണം എന്നുള്ളതാണ് നമ്മുടെ രേവതി ചേച്ചി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആകും എന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ്. എന്തായാലും ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അയച്ച് മെസ്സേജ് ഷെയർ ചെയ്തിട്ടുള്ള രേവതി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും ഒരുപാട് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു അടിപൊളി ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നും പ്രിയ ചേച്ചിയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് അനാമിക മോളെ, ആശ്രയ FM-ലെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ചും ചേച്ചിക്കും ഒരുപാട് സന്തോഷമുള്ള സമാധാനമുള്ളൊരു മനോഹരമായിട്ടുള്ള ട്യൂസ്ഡേ ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്ട്സും അതുപോലെ തന്നെ മെസ്സേജും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ടൈമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649909.

0: മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിരിക്കാണ് കേട്ടോ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അനാമിക കുട്ടി, ഇന്ന് കാണുന്നവരെ നാളെ കാണും എന്ന് ഉറപ്പില്ലാത്തപ്പോൾ പകയും വിദ്വേഷവും ഇല്ലാതെ കഴിഞ്ഞു പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഗീത ചേച്ചി ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്ര കറക്റ്റായുള്ള കാര്യമാണല്ലേ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആളുകളെ നാളെ നമുക്ക് വീണ്ടും കാണാൻ പറ്റുമോ എന്ന് യാതൊരു ഗ്യാരണ്ടിയും പറയാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ഒരു ട്രൂത്ത് നമ്മൾ എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫും കുറച്ചുകൂടി ഈസി ആകുന്ന ഒന്നാണ്. ഗീത ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആരുടെ അടുത്തും യാതൊരുവിധ റിവഞ്ചും ദേഷ്യവും ഇല്ലാതെ എല്ലാവരെയും പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് എപ്പോഴും കഴിയേണ്ട ഒന്നുകൂടിയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ മറ്റുള്ളവരോട് പക മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാലുബിൾ ആയിട്ടുള്ള ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. എന്തായാലും നമുക്ക് കിട്ടുന്ന സമയം വളരെ ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടും സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണം. എന്തായാലും ഇത്രയും മനോഹരമായുള്ള മെസ്സേജ് അയച്ച ഗീത ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മയുടെ ടീച്ചറാണ് കേട്ടോ. നമസ്കാരം ആശ്രയൻ അനാമിക, ഏവർക്കും സൗഖ്യമല്ലേ. രാവിലെ വരുന്ന സന്ദേശം വെറും ഒരു മെസ്സേജ് അല്ല, അതിലൊരു സത്യമുണ്ട്. ഉണർന്നപ്പോൾ മറ്റൊരാൾ നമ്മളെ ഓർക്കുന്നു എന്ന സത്യം. ഹാപ്പി ചൊവ്വാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഹൃദയത്തിൽ തൊടുന്ന ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് ടീച്ചർ അയച്ചു തന്നിരിക്കുന്നത്. നമുക്ക് രാവിലെ കിട്ടുന്ന ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് എന്ന് പറയുന്നത് വെറും ഒരു ഫോർവേഡ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റോ മാത്രമല്ല, രാവിലെ നമ്മൾ ഉറക്കം എണീക്കുന്ന സമയത്ത് തന്നെ ഒരാൾ നമ്മളെ പറ്റി ഓർക്കുന്നുണ്ട് എന്നുള്ള വളരെ മനോഹരമായുള്ളൊരു ട്രൂത്ത് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കാല്ലേ. നമ്മുടെ ഒരു ബിസിയായുള്ള ലൈഫിൽ ഒരാൾ അവരുടെ ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് രാവിലെ ഒരു മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ തങ്കമ്മയുടെ ടീച്ചർക്കും ടീച്ചറിൻ്റെ ഫാമിലിക്കും ഒരുപാട് മനോഹരമായുള്ള സന്തോഷം നൽകുന്ന ഒരു ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി വിഷയമാണ്. ഫൈനലി മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. ഓരോ പുലരെയും പുതിയൊരു തുടക്കമാണ്. ഇന്നലത്തെ സങ്കടങ്ങൾ മറന്ന് പുതിയ പ്രതീക്ഷകളോടെയും കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ഇന്നത്തെ ദിവസം നമുക്ക് സ്വീകരിക്കാം. ലക്ഷ്യങ്ങളിലേക്കൊരു ചുവടുകൂടി മുന്നോട്ട് വയ്ക്കാൻ ഈ ദിവസത്തിന് സാധിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആബേൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഓരോ പ്രഭാതവും ശരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആണല്ലേ. കഴിഞ്ഞുപോയ ഇന്നലകളിലെ വറീസും സങ്കടങ്ങളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും മറന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പുതിയ ഹോപ്പുകളോടെയും വലിയ കോൺഫിഡൻസോടുകൂടിയും ഇന്നത്തെ ദിവസം നമുക്ക് വെൽക്കം ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവരുടെയും ലൈഫിൽ നമ്മുടേതായിട്ടുള്ള ഒരുപാട് ഡ്രീംസും ഗോൾസും ഒക്കെ ഉണ്ടാകുമല്ലോ. ആ ഒരു ഗോൾസിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഫോർവേഡ് ചെയ്യാനായിട്ട് ഈ ഒരു പുതിയ ഡേ നമ്മളെ തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇന്നലത്തെ ബുദ്ധിമുട്ടുകളെ പറ്റി ഓർത്ത് വെറുതെ വിഷമിച്ചിരിക്കാതെ കിട്ടുന്ന ഓരോ അവസരവും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഓരോ പുതിയ ദിവസവും പുതിയ പോസിബിലിറ്റീസ് ആണ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള സത്യം നമ്മളെപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒന്നുകൂടിയാണ്. അപ്പോൾ മെസ്സേജ് അയച്ച് നമ്മുടെ ആബേൽ ചേട്ടനും ആബേൽ ചേട്ടൻ്റെ ഫാമിലിക്കും ഒരുപാട് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കണം. മാത്രമല്ല ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നല്ലൊരു അടിപൊളി കിടിലൻ ചൊവ്വാഴ്ച ആയിരിക്കട്ടെ എന്നുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. എന്തായാലും മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് പോകാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാതെ കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്ടഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Cheta, veetilekku saadhanangal vaangande.
4: Cheniyarchu vaangane, Aljo special offers undallo.
3: Adene, ella cheniyar divasangalilum special offers undu nammude Aljoil.
4: Aljo, vilakuruvinte vismayam.
5: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummannur.
6: Vimalahrithya English Medium and Little Buds Play Schoolilekku 2026-27 varshathilekkulla Play School LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
7: നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് കേൾവി സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. എൽസേല ഹെയർ കണക്റ്റിന്റെ കൊല്ലം, കരുനാഗപ്പള്ളി, കുണ്ടറ, കൊട്ടാരക്കര, പുനലൂർ, അഞ്ചൽ, പാരിപ്പള്ളി എന്നീ ബ്രാഞ്ചുകളിൽ 1 മുതൽ 11 വരെ ഒരു ഫ്രീ ഹിയറിംഗ് ടെസ്റ്റ് ക്യാമ്പ് നടക്കാനായിട്ട് പോകാനു കേട്ടോ. പ്രമുഖ ബ്രാൻഡുകളുടെ ഹിയറിംഗ് എയ്ഡുകൾ നേരിട്ട് കാണുന്നതിനായിട്ടുള്ള ഒരു എക്സിബിഷനും അതുപോലെ തന്നെ അവയുടെ വർക്കിംഗ് ഡെമോ മനസ്സിലാക്കാനായിട്ടുള്ള ഫെസിലിറ്റിയും ഈ ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നിലവിലെ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നവർക്ക് പഴയത് മാറ്റി പുതിയതെടുക്കാനായിട്ടുള്ള എക്സ്ചേഞ്ച് ഓപ്ഷനും അതുപോലെ തന്നെ ഡിവൈസ് സർവീസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുതിർന്ന ആളുകൾക്ക് ക്യാമ്പിൽ വരാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ വന്ന് കേൾവി പരിശോധിക്കാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ സർവീസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പിലൂടെ ഹിയറിംഗ് എയ്ഡ് വാങ്ങുന്നവർക്ക് അഡീഷണൽ ഡിസ്കൗണ്ടും എക്സ്ട്രാ വാറന്റിയും ലഭിക്കുന്നതായിരിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. സോ ഇത് ബുക്ക് ചെയ്യാനായിട്ട് ഇനി പറയുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 9444923590, അല്ലെങ്കിൽ 9562955591. നമ്പേഴ്സ് ഒന്നുകൂടി പറയാം. 9444923590, അല്ലെങ്കിൽ 9562955591 എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ കേൾവി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 24 മിനിറ്റ് ആയിരിക്കുകയാണ്. ഒരു മനോഹരമായുള്ള പാട്ട് ഇനി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: குழப்பம்.
1: புத்தன் பாடநெறிகள், வைஃபை கனெக்டட் டிஜிட்டல் கிளாஸ் முறைகள், அந்தாராஷ்டிர நிலவாரமுள்ள இங்கிலீஷ் ஸ்பீக்கிங் கேம்பஸ் தொடங்கிய பிரத்யேகதகளுள்ள கொல்லம் ஜில்லையிலെ ஏக ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഒരു പ്രധാനപ്പെട്ട ഹെൽത്ത് അപ്ഡേറ്റ് പറയാനായിട്ടുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ വൈറൽ ഫീവർ സ്പ്രെഡ് ആകുന്നത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല ജാഗ്രത പാലിക്കണമെന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അലേർട്ട് നൽകിയിട്ടുണ്ട്. ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഫീവർ സിംറ്റംസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവരെ സ്കൂളിലേക്ക് അയക്കാതെ വീട്ടിൽ തന്നെ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനു പുറമെ കോർപ്പറേഷൻ പരിധിയിൽ കോവിഡിന്റെ പുതിയൊരു വേരിയന്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന തരം കോവിഡ് അല്ല ഇപ്പോൾ സ്പ്രെഡ് ആകുന്നത് എന്നത് നമുക്കൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ കൊല്ലം ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ H1N1 ഫീവറും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫീവർ സിംറ്റംസ് ഉള്ള ആളുകൾ പുറത്തിറങ്ങുന്ന സമയത്ത് കമ്പൽസറി ആയിട്ട് മാസ്ക് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ഹൈ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്ന പനിയുടെ ഒരു മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പനി വരുന്നവർ ധാരാളം വെള്ളം കുടിക്കാനായിട്ടും പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം മഴ സീസൺ ആണ്, അതുകൊണ്ട് തന്നെ പനി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ പനി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ധാരാളമായിട്ട് വെള്ളം കുടിക്കാനായിട്ടും റെസ്റ്റ് എടുക്കാനായിട്ടും സ്വയം ചികിത്സ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. സോ എല്ലാവരും ഹെൽത്ത് പ്രോപ്പറായിട്ടൊന്ന് കെയർ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റ് ആയിരിക്കാണ്. ഒരു മനോഹരമായുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pirepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 50 ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ നാഷണൽ മീൽ പ്രെപ്പ് ഡേയെ കുറിച്ച് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ രാവിലത്തെ ആ ഒരു വലിയ ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ടും മാറാനായിട്ടും വിലപ്പെട്ട ടൈം സേവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൃത്യമായിട്ട് കഴിക്കാനായിട്ടും മുൻകൂട്ടി ഭക്ഷണം പ്ലാൻ ചെയ്യുന്ന ആ ഒരു ഹാബിറ്റ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ദിവസം മുതൽ എല്ലാവരും സ്വന്തം ഹെൽത്തിനും സമാധാനത്തിനും വേണ്ടി ഈ ഒരു ഹാബിറ്റ് ലൈഫിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ലിസണേഴ്സിനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർജെ അനാമിക സൈനിങ് ഓഫ്.
4: അന്തിമാന ചെമ്പടി കണ്ണീരെ ചെമ്പരത്തി

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു. കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി ഞങ്ങളുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഏതുമാകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എത്തുന്നു റേഡിയോ വണ്ടിയിലൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ 12 വരെ റേഡിയോ വണ്ടി. ഇനി നിങ്ങളുടെ ശബ്ദം ലോകമറിയട്ടെ ആശ്രയ FM 90 അപ്പോ കേൾക്കാൻ മറക്കല്ലേ.
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാത്രയായ ഇപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു റേഡിയോ വണ്ടി. കൂടിയുള്ളത് ആർജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ റേഡിയോ വണ്ടി സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ലവരെ ജനങ്ങളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി ജനങ്ങളുടെ അടുത്തെത്തി സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്ന നിങ്ങളുടെ സ്വന്തം ആസ്ട്രഎഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലാണ്. അപ്പോൾ ഇന്നും റേഡിയോ വണ്ടിയിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സൊ കീപ് ഓൺ ലിസണിങ് റേഡിയോ വണ്ടി ഓൺ ആസ്ട്രഎഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: സന്തോഷ്. കലാവിധി എന്നറിയപ്പെടും.
0: കലാവിധി, അതെന്താ കലാവിധി?
1: കലാവിധി പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഗ്രാമീണ കലാവിധി എന്ന് പറഞ്ഞ ഗ്രാമീണ പരിപാടികളെല്ലാം കൂടെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പ്രോഗ്രാം നടത്തുമായിരുന്നു. ഇപ്പൊ അതില്ല, അതിലൂടെ കിട്ടിയ കലാവിധി എന്ന് പറഞ്ഞു.
0: ഓക്കെ, അതങ്ങനെ പ്രോഗ്രാം നടത്തി അങ്ങനെ വിളിപ്പേരങ്ങല്ലേ?
1: ആ, ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു അങ്ങനെ. ഇപ്പൊ ആ പേര് ഞാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ.
0: ഓക്കെ,
1: ഞാൻ യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നൃത്തനാടക രംഗത്ത് അഭിനേതാവായിരുന്നു ഒരു 10-20 വർഷത്തോളമായിട്ട്. ഇപ്പോ അതിന്റെ എഴുത്തിന്റെ മേഖലയിട്ട് കടന്നിരിക്കുന്ന ഒരാളാണ്.
0: ഓക്കെ, അപ്പൊ ഏതായാലും കലാരംഗത്ത് ഇങ്ങനെ പ്രവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീട് എവിടെയാണ്?
1: ഇവിടെ പൂവറ്റൂർ എന്ന് പറയും.
0: ഇവിടുന്ന്
1: 8 കിലോമീറ്റർ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലിപ്പോ ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ലാണ്ട് പോകുന്നു.
0: ഹാപ്പിയാണ്?
1: അതെ അതെ.
0: ശരി, അപ്പൊ എന്തുകൊണ്ട് ഈ കലാരംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്?
1: കലാരംഗം പണ്ട് മുതലേ നമുക്ക് താല്പര്യമുള്ളൊരു കേസായിരുന്നു. പണ്ട് മുതലേ നമുക്ക് അതിനോട് താല്പര്യമുണ്ട്. പിന്നെ വീട്ടിലെ ആൾക്കാരും അതിനോട് ചേർന്ന് നിന്നെന്ന് പറയുന്നതാവും സത്യം. പിന്നെ വിവാഹം കഴിച്ച് വന്നപ്പോഴും വിവാഹം കഴിച്ച ഭാര്യയും അതിനോട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. പിന്നെ ഡബിങ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ നാടകങ്ങൾക്കും നൃത്തനാടകങ്ങൾക്കും ഒക്കെ ശബ്ദം കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയുണ്ട്. അത് എല്ലാമായിട്ട് കലാപരമായിട്ടുള്ള ഒരു മാതിരിപ്പെട്ട എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുക ഇപ്പം ഞാൻ.
0: ഓക്കെ, അപ്പോൾ എന്തായാലും തികഞ്ഞ ഒരു കലാകാരനാണ് നമ്മൾ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ എന്തായാലും ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, Nadinuppum, Nattargoppum. Appo nammal angarde nammude sondam Ganapathi ambalathinte thottarigilethi nammude Santhosh ennodu ingane vathanam paranjondirikkana. So chennodu korchu karyangal koodi chodikkanundu. Appo cheta, appo nammude veettilekke nammude kochu makkal oru pakshe ee kalarangathu oru abhiruchi kaanikkumbo, oru interest kaanikkumbo palappozhum maathapithakkalude support vendavathil kittarilla. Appo kalayodu interest kaanikkunna kuttikale nammal enganeya treat cheyyanathu?
1: Avarkku thaalpariyamulla kalaroopam edaanu vicharichathu avar padipichu എടുക്കാന്നുള്ളതാ. കല പൊതുവില് സ്വാഭാവികമായും സ്വഭാവത്തിൻ്റെതായ രീതിക്ക് ഒരു മാറ്റം ഉണ്ടാവും. കല ഏതായാലും, ഏത് ഇപ്പം നൃത്തരൂപമാണെങ്കിലും സംഗീതമാണെങ്കിലും അതുപോലെ ചിത്രരചനയാണെങ്കിലും ഈ പറയുന്ന പ്രതിമാ നിർമ്മാണം അങ്ങനെയൊക്കെയുള്ള ഏത് കലാരൂപമാണെങ്കിലും കല അറിയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അയാളൊരു സ്വാഭാവികമായ ഒരു നല്ല മനുഷ്യനാണെന്ന് പറയേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ വൈകാരികപരമായിട്ടാണെങ്കിലും ഭൗതികപരമായിട്ടാണെങ്കിലും കലകളെ സമീപിക്കുന്നത് അങ്ങനെയാണ്. ഒരു ലാളിത്യത്തോടുകൂടി കലകളെ സമീപിച്ചെങ്കിൽ മാത്രമേ കല നമ്മളിലേക്ക് എത്തുകയുള്ളൂ. കല പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് പഠിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് രക്ഷാകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്. അത് കല ഏതെന്ന് നോക്കേണ്ട കാര്യമില്ല. അവൻ്റെ വളർച്ചയ്ക്ക് അത് ഗുണമുണ്ടാകുമോ അല്ലെങ്കിൽ അതുകൊണ്ട് അവൻ കൂടുതലുണ്ടാക്കുമെന്ന് ശ്രദ്ധിക്കണം. പക്ഷെ അവൻ്റെ സ്വഭാവത്തിന് തീർച്ചയായിട്ടും ഒരു രൂപീകരണം ഉണ്ടാകും. കലയിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നത് തന്നെ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു വലിയ പോയിന്റാണ്. നമ്മൾ നമ്മുടെ കലയെന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താണ് മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു വലിയ ഫാക്ടർ ആയിരിക്കും അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ആ ഒരു രംഗത്ത് ഇങ്ങനെ പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ രംഗത്ത് എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവട്ടെ എന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞത്, ഇങ്ങനെ രണ്ടു വാക്ക് പറയാൻ കഴിഞ്ഞത് ഒക്കെ വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും നല്ലതുണ്ടാവട്ടെ.
0: അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലത്തെ ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് പൂവറ്റൂർ സ്വദേശിയായ സന്തോഷേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ஆணியே புடுங்க வாணா.
1: ஓகே.
2: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തിയെന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
3: രാജേഷ് കുമാർ.
2: രാജേഷ് കുമാർ, രാജേഷ് ചേട്ടാ വീട് അടുത്തന്നെയാണോ?
3: അല്ല, ഇവിടെ നിന്ന് 10-25 കിലോമീറ്റർ ഉണ്ട്.
2: എവിടെയാണ്?
3: ഏരൂർ എന്ന് പറയുന്ന സ്ഥലത്താ.
2: ഏരൂര്? ഓക്കെ. ഏരൂര് ഏത് ഭാഗത്താ?
3: ഏരൂർ ഐലറ പോകുന്ന വഴിക്കാം.
2: ആക്ച്വലി എനിക്ക് സ്ഥലം ഒന്നും അറിയത്തില്ല, കാരണം ഞാൻ ഈ നാട്ടുകാരനല്ല, അതുകൊണ്ട് ചോദിക്കുന്ന കേട്ടോ. ശരി, അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
3: വീട്ടിൽ വൈഫ്, കുഞ്ഞ്, അമ്മ.
2: ഓക്കെ. കുഞ്ഞിന്റെ പേരൊക്കെ എന്താ?
3: കുഞ്ഞിന്റെ പേര് അഗസ്ത്യൻ, വൈഫിന്റെ പേര് അശ്വതി.
2: അഗസ്ത്യൻ, അടിപൊളി പേരാണല്ലോ. എന്തുകൊണ്ട് ഈ പേരിട്ടത്?
3: ഈ പേരിട്ടത് അഗസ്ത്യൻ കുഞ്ഞ് അങ്ങനെ കിട്ടിയതാ. പേര് അങ്ങനെ കിട്ടിയപ്പോ കിട്ടതാ, ഇഷ്ടം കണ്ട് മൂന്നാല് പേര് സെലക്ട് ചെയ്ത പേര് നല്ല പേര് തോന്നി അങ്ങനെ ഇട്ടതാ.
2: ഓക്കെ. അഗസ്ത്യ മുനി എന്ന ആ പേര് വലിയ പേര് നമ്മുടെ കൊച്ചിനും കിടാന്ന് കരുതി അല്ലേ?
3: അങ്ങനെ.
2: ശരി ശരി. ഓക്കെ, അപ്പോഴേ എന്താ ചെയ്യുന്നത്?
3: ഞാൻ ഇപ്പൊ KSRTC വർക്ക് ചെയ്യുന്നു.
2: KSRTC വർക്ക് ചെയ്യാണ്. ഡ്രൈവറാണ്?
3: ഡ്രൈവർ കണ്ടക്ടർ ആയിട്ട് വന്നു.
2: ഓക്കെ, ശരി ശരി. അപ്പൊ എങ്ങനെ പോകുന്ന ആനോടിലെ ജീവിതം? ഓക്കെ,
3: കുഴപ്പമില്ല, ഹാപ്പിയാണ്.
2: ഹാപ്പിയാണ്,
3: ഹാപ്പിയാണ്.
2: അപ്പം ഇടയ്ക്ക് നിങ്ങളുടെ ശമ്പളത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടോ? ഇപ്പൊ എല്ലാം പരിഹരിച്ചില്ല?
3: പരിഹരിച്ചിട്ടുണ്ടോ?
2: ഹാപ്പിയാണ്.
3: ഹാപ്പിയാണ്, ഹാപ്പിയാണ്.
2: ഓക്കെ, അപ്പൊ എങ്ങനെ KSRTC എത്തിപ്പെട്ടത്?
3: ബദലിയായിട്ട് ഡ്രൈവർ ആയിട്ട് വിളിച്ചിട്ട് അങ്ങനെ പോയി ടെസ്റ്റ് അടിച്ച് പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ്
2: വിളിച്ചത്. ശരി, അപ്പം ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്?
3: കുഴപ്പമില്ല.
2: എത്ര വർഷമായിട്ട് ഡ്രൈവിംഗ് മേഖലയുണ്ട്?
3: പൊതുവെ ഇപ്പം ഒരു 15 വർഷം കൊണ്ട് ഉണ്ട്.
2: അപ്പൊ പോയ ഏറ്റവും ദൂരെ പോയ യാത്ര എവിടെയാണ് പറഞ്ഞു കേക്കട്ടെ?
3: നോർമലി ഇവിടുന്ന് ബാംഗ്ലൂര്, കർണാടക അവിടെ കൂടുണ്ട്.
2: അപ്പൊ അങ്ങനെ യാത്രകൾ ചെയ്ത് വണ്ടി ഓടിച്ച് ഇങ്ങനെ നടക്കുകയാണല്ലേ? ശരി, അപ്പോഴേ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ?
3: പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല.
2: ദൈവമേ, പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല.
3: ഇല്ലല്ലോ.
2: ഞാൻ വല്ലാതെ ഇപ്പൊ ലിസ്റ്റ് നിർത്തിയാ.
3: പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, എല്ലാം കൊണ്ട് ഹാപ്പി ആയിട്ട് പോവാ. ഇങ്ങനെ പോയാതി,
2: ഇങ്ങനെ പോയാ
3: പോയാതി.
2: ഓക്കെ ശരി. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് പോവാൻ സാധിക്കട്ടെ, എല്ലാവിധ ആശംസകളും.
3: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തിയെന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് രാജേഷ് ചേട്ടനാണ് കേട്ടോ. ദീപ് പോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കോപ്പം.
1: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
2: പേര് ജെയ്സൺ.
1: ജെയ്സൺ, ജെയ്സൺ ചേട്ടാ വീടടുത്തിനെയാണോ?
2: കായംകുളം.
1: കായംകുളംകാരനാണ്. കായംകുളംകാരൻ ഇവിടെ എന്താ പരിപാടി?
2: വൈഫിന്റെ സ്ഥലം ഇവിടെയാണ്. പുതിയ വണ്ടി എടുത്ത് എന്റെ ചാവി പൂജയ്ക്ക്
1: വന്നു. ഓക്കെ, പുതിയ വണ്ടിയൊക്കെ എടുത്തപ്പോ അമ്പലത്തിൽ വന്ന് ചാവിയൊക്കെ പൂജിച്ച് പോകാന്ന് കരുതി അല്ലേ? ശരി, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിൽ ഞാന്, വൈഫ്, അമ്മ.
1: ഹാപ്പി ആണ് ലൈഫ്? ഓക്കെ, എന്താ ചെയ്യുന്നത് ഇപ്പോ?
2: ബിസിനസ്സാണ്.
1: ബിസിനസ് ആണ്. ഓക്കെ, ബിസിനസ് രംഗത്ത് എങ്ങനെയുണ്ട്?
2: കുഴപ്പമില്ല, എല്ലാം കുഴപ്പമില്ല, പോകുന്നുണ്ട്.
1: അങ്ങോട്ടും ഇങ്ങോട്ടും
2: പോകുന്നുണ്ട്.
1: അപ്പൊ എന്തുകൊണ്ടാണ് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്?
2: ഒന്നുമില്ല, ഞാൻ 15 വർഷം ബാങ്ക് എംപ്ലോയി ആയിരുന്നു, റിസൈൻ ചെയ്തു, ഇപ്പം സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി.
1: ഓക്കെ, ബാങ്ക് സെക്ടറിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയാണ്. ആ ഒരു ഷിഫ്റ്റ് എന്തുകൊണ്ടായിരുന്നു?
2: അത്ര 15 വർഷം നിന്ന് ഇനിയൊന്നും മാറാന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ.
1: ഓക്കെ, ഈ പൊതുവെ ബാങ്കിങ് മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ ഉള്ളൊരു മേഖലയാണല്ലോ. അപ്പം ഇപ്പം ഈ സെക്ടർ ചൂസ് ചെയ്യുന്ന ആൾക്കാർ എന്താ പറയാനുള്ളത്?
2: സ്ട്രെസ് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ, സ്ട്രെസ്സും പ്രഷറും ഒക്കെ എല്ലാ മേഖലയിലും ഉണ്ട്. പിന്നെ നമ്മളിപ്പോ ഒരു ലോങ് ടൈം, ഒരു 15 വർഷത്തോളം നിന്നു, അപ്പൊ അതുകൊണ്ട് ഇറങ്ങിയതേ ഉള്ളു. പിന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്, അവർക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബാങ്ക് ഫീൽഡ് എന്ന് പറയുന്നത്, ബാങ്കിങ് ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രഷർ എല്ലാ മേഖലയിലും ഉണ്ട്, അതനുസരിച്ചുള്ള ബാങ്കിങ് പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലൊക്കെ. ഇപ്പം നാഷണലൈസ്ഡ് ബാങ്കിലും എല്ലാം ഉണ്ട് പ്രഷർ, എല്ലായിടത്തും ഉണ്ട്. അത് ഏത് മേഖല, ഏത് ജോലി എടുത്താലും പ്രഷർ ഉണ്ടല്ലോ.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ബാങ്കിങ് ഫീൽഡിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല അട്രാക്റ്റീവ് സാലറി കിട്ടും അല്ലേ?
2: ആ കുഴപ്പമില്ല, മനസ്സമാധാനം അല്ലേ വലുത്.
1: അതാണോ 15 വർഷം കഴിഞ്ഞ് പെട്ടെന്ന് റിസൈൻ ചെയ്ത്?
2: ആ 15 വർഷം കഴിഞ്ഞ് ഇറങ്ങിയതാ.
1: ഓക്കെ, ശരി ശരി. അപ്പോഴേ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ കേൾക്കട്ടെ?
2: സന്തോഷമായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ, അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോവുക,
1: അത്രയേ ഉള്ളൂ.
2: അതാണ് ഏറ്റവും വലിയ ആഗ്രഹം.
1: ഓക്കെ, അപ്പൊ എന്തായാലും ചെറിയൊരു ആഗ്രഹമായിട്ട് ഇനി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും പോലെ അല്ലേ? സോ അപ്പൊ എന്തായാലും ചേട്ടാ സന്തോഷം ഇന്ന് പരിചയപ്പെട്ടതില്. സോ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് കായംകുളം സ്വദേശിയായ ജെയ്സൺ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Nammude Dimos Furniture-il Mass Vishu Class Offer. Adhe ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare Mega Exchange Melayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture pol Tiruvallayilum. Dimos Furniture Pulaman Kottarakara.
0: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരിയിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: ഞാൻ രാജേന്ദ്രൻ പിള്ള.
0: ഓക്കെ, രാജേന്ദ്ര ചേട്ടാ വീട് അടുത്തുതന്നെയാണോ?
1: അതെ അതെ, 4 കിലോമീറ്റർ ഇവിടെ.
0: 4 കിലോമീറ്റർ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, 2 മക്കളുണ്ട്.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: സുഖമായിട്ട് പോകുന്നു.
0: സന്തോഷം?
1: സന്തോഷമായിട്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കള് ഒരാള് ITയിൽ വർക്ക് ചെയ്യാണ്, ഒരാള് ബിടെക് കഴിഞ്ഞിരിക്കുന്നു.
0: വലിയ മക്കളാണ്?
1: ആ, വലിയ മക്കളാണ്.
0: ഇത്ര കണ്ട വലിയ മക്കളുടെ പ്രായം തോന്നിക്കത്തില്ല.
1: എനിക്ക് 60 വയസ്സുണ്ട്.
0: 60 വയസ്സുണ്ടോ? അത് കള്ളതല്ലേ?
1: അല്ലല്ല,
0: 60 വയസ്സും തോന്നിക്കത്തില്ല കേട്ടോ. ശരി ശരി, ഓക്കെ. കണ്ടാൽ ഒരു 40-50 വയസ്സിനകത്ത്, അത്രേ ഉള്ളൂ. മുമ്പ് പറഞ്ഞിട്ടുണ്ടോ?
1: മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പ്രായമായിട്ട് എങ്ങനെ 60 ആയിട്ടില്ലെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്.
0: അതൊരു കോംപ്ലിമെന്റ് അല്ലേ? കേൾക്കുമ്പോൾ സുഖമല്ലേ?
1: കാര്യം ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, റിട്ടയർമെന്റ് ആയതുകൊണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ശാരീരിക ഇതുണ്ടല്ലോ.
0: മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും ആർമിയിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ആ ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ചുള്ളഞ്ഞായിട്ടിരിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. ശരി, ഓക്കെ. അപ്പോഴേ ആർമിയിലായിരുന്നു അല്ലേ? അപ്പം എത്ര വർഷത്തെ സർവീസ് ആയിരുന്നു?
1: 32 വർഷത്തെ
0: സർവീസ് ആയിരുന്നു. എവിടെയായിരുന്നു?
1: ഞാൻ ചെന്നൈയിലാണ്, ചെന്നൈയിൽ നിന്നാണ് ലാസ്റ്റില് റിട്ടയർമെന്റ് ആയത്.
0: ശരി, അപ്പൊ എന്തുകൊണ്ടാണ് ഈ സൈനിക സേവനം എന്ന ആ മേഖലയിലേക്ക്, ആ വലിയ മേഖലയിലേക്ക് പോയത്?
1: എനിക്ക് താല്പര്യമായിരുന്നു,
0: രാജ്യസേവനം
1: ഇഷ്ടമായിരുന്നു.
0: അപ്പൊ ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാർ എങ്ങനെങ്കിലും ആർമിയിൽ ഒന്ന് കയറി പറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ നോക്കി ഒരുപാട് പേര് ഇപ്പൊ നോക്കുന്നുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളത് എന്താ? സൈനിക നിലയില്
1: എക്സസൈസ് ചെയ്യുക, ശരീരം ശരിയാക്കി വെച്ചോണ്ട് പോയാൽ തീർച്ചയായിട്ടും കിട്ടും. കുറച്ച് നോളജ്, അത്യാവശ്യം ജനറൽ നോളജും വേണം.
0: ശരി ശരി. അപ്പൊ എന്തായാലും ഈ ഒരു രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, സൈനിക സേവനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളോട് പറയുന്നതാണ്, കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് ജനറൽ നോളജ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. സോ നിങ്ങൾക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രംഗത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. രാജ്യസേവനം എന്ന വലിയ മഹത്തായ ആ ഒരു കർമ്മം ചെയ്യാൻ സാധിക്കും അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ. അപ്പൊ എന്നാലും ചേട്ടാ സന്തോഷം എന്ന് പരിചയപ്പെട്ടതിൽ, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ.
1: താങ്ക് യു.
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെടുത്തത് മുൻ സൈനികനായ രാജേന്ദ്രൻ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ, RJ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, നമസ്കാരം, ഇതാരാണ്? പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക്
0: ആയിരം പറ മുത്തുണ്ടേ,
2: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
4: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് വി ആർ ബാക്ക് ഓൺ റേഡിയോ വണ്ടി. കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ചിന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി എന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ചു പേരോട് നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. ഇപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ വേണ്ടിയിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടി യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഞാൻ മറ്റൊരു വിഷയമായി വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക്ഡ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫെയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ ഏതായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ടു ദ നമ്പർ 0474-219090-74-279-1-9-0-9-0-0-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- 2664-9090 9562-664-9090 അപ്പൊ ഏതായാലും ഒരു അടിപൊളി പാട്ടോട് കൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Pudhupudhan padanareethikal, Wi-Fi connected digital class murigal, Antarashtra nilavaramulla English speaking campus thudangiya pratheekathakalulla Kollam jillayile Ega Global Schoolil ningalude kuttikalude admission urappaakku.
3: Compass Global School, Valagam. Vishal Opticals. Mithamay nirakkil kannadakalude vipulamaya sheekaram.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാന്നേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനെ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, ചിന്മയ ശ്രീപദ പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഇസ് വെയിറ്റിംഗ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: നമസ്കാരം,
0: ഇത് ആരാ സംസാരിക്കുന്നേ?
1: രാധാകൃഷ്ണൻ
0: ചേട്ടാ, എവിടുന്നാ വിളിക്കുന്നത്?
1: കരുനാഗപ്പള്ളി
0: തഴയാണ്. ഓക്കെ, ഞാൻ അവിടെ തൊട്ടടുത്ത് സമീപ പ്രദേശത്തെ ആളാണ്. പതാരത്താണ് എന്റെ വീട്. നമ്മൾ ഒരേ നാട്ടുകാരൊക്കെ ആണല്ലോ. പതാരത്താണ് വീട്. ഓക്കെ, ശരി. അപ്പൊ വീട്ടിൽ ആർക്കുണ്ട്? ഓക്കെ,
1: അമ്മയുണ്ട്, എന്റെ അമ്മയുണ്ട്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: അതെ.
0: എന്താ ചെയ്യുന്നേ?
1: ഞാനൊരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്.
0: പൊതുരംഗത്ത് പ്രവർത്തിക്കുകയാണ്?
1: അതെ അതെ.
0: എങ്ങനെ പോകുന്നു പൊതുപ്രവർത്തനം ഒക്കെ?
1: സന്തോഷമായിട്ട്
0: പോകുന്നു. ഓക്കെ, അപ്പോഴേ മഴയുണ്ടോ പുറത്ത്? നല്ല മഴയുണ്ട് അവിടെ. ഓക്കെ, അപ്പം പുറത്തൊക്കെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ?
1: അതെ, പുറത്തോട്ടൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ട്.
0: ഓക്കെ, ശരി. അപ്പോഴേ ഇത് പാട്ട്
1: കിട്ടുന്നുണ്ട്. ആ, ഇത് ഞാനിവിടെ ഈ റേഡിയോയുടെ ഏരിയയിൽ നിന്ന് ആന്റിന പുറത്തോട്ട് കൊടുത്ത്, വയർ പുറത്തോട്ട് കൊടുത്തേ നല്ല ക്ലിയർ കിട്ടുന്നു. ഞാൻ ഇതാ കേൾക്കുന്നത് സാധാരണ.
0: ഓക്കെ, അപ്പം സന്തോഷം. നമ്മുടെ തഴവ് വരെയൊക്കെ ഫ്രീക്വൻസി ഉണ്ടെന്ന് പറയുമ്പോൾ സന്തോഷം.
1: അതെ അതെ, നല്ല ക്ലിയർ ഉണ്ട്, നല്ല ക്ലിയർ.
0: ഓക്കെ, ശരി ശരി.
1: ഈ റേഡിയോ മറ്റേ കൊല്ലം കിട്ടുന്നില്ല, ഇത് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആന്റിന ഇങ്ങോട്ടാണ് തോന്നുന്നത് അതിന്റെ.
0: അപ്പൊ ഇനി മുതൽ ആശ്രയഫോൺ അതിന്റെ കൂടെ നിങ്ങൾക്ക് പോരെ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: എനിക്ക് തെരുവു ഗീതത്തിലെ ഹൃദയം ദേവാലയം എന്നുള്ള ഗാനം കേൾക്കണം.
0: ഹൃദയം ദേവാലയം അല്ലേ? എന്തുകൊണ്ടാ പാട്ട് പറയാൻ കാര്യം? എന്തുകൊണ്ട് ഈ പാട്ട് പറയാൻ കാര്യം? എന്തുകൊണ്ടാ?
1: പഴയ പാട്ടാണ്, നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുന്ന ഒരു പാട്ടല്ലേ.
0: ആഹാ, അതുകൊണ്ടാണ്. ശരി, അപ്പൊ ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
1: ഡെഡിക്കേഷൻ നമ്മുടെ കൊല്ലം ശ്രീനാഥപുരയിലെ 90 കാലഘട്ടത്തിൽ പഠിച്ച എബിവിപിയുടെ ഒരു രഞ്ജൻ തേവള്ളി,
0: ഓക്കെ,
1: പിന്നെ ഒരു കെ എസ് യുവിന്റെ ഒരു നെടുമ്പങ്കാവ് ഗോപാലകൃഷ്ണൻ,
0: ഓക്കെ,
1: പിന്നെ കെ എം ബാലഗോപാൽ, അച്ഛപ്പയുടെ,
0: ഓക്കെ,
1: എന്നീ വ്യക്തികൾക്ക് സമർപ്പിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും മൂന്ന് പാർട്ടിയിലും പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണല്ലേ?
1: ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചേ.
0: ഓക്കെ, ശരി ശരി ശരി. അപ്പൊ എന്തായാലും പാട്ട് വെച്ചേരാ കേട്ടോ.
1: ഓക്കെ,
0: വീണ്ടും വിളിക്കണം.
1: തീർച്ചയായിട്ടും നമുക്ക് പരസ്പരം കേൾക്കാം.
0: തീർച്ചയായിട്ടും, ഇനി വീണ്ടും കേട്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടനാണ്. ചേട്ടനെ വിളിച്ചത് കരുനാഗപ്പള്ളി തഴയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ചോദിച്ച പാട്ടെന്ന് പറയുന്നത് ഹൃദയം ദേവാലയം എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പേര് പറയുകയാണെങ്കിൽ, തെരുവ് ഗീതം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജയവിജയ് ഈണം നൽകി നമ്മുടെ സ്വന്തം ഗാനകേന്ദ്രവൻ ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. കാസറ്റ് കഫയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മാധവാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്ക് ഓ ജനുവരി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ മാധവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാധവിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, 2007 റിലീസ് ചെയ്ത ബിഗ് ബി എന്ന സിനിമയ്ക്ക് വേണ്ടി ജോഫി തറകൻ്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫ് ഈണം നൽകി നമ്മുടെ സ്വന്തം പാട്ടുകാരി സൈനോറ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വിളിക്കാം ടു ദ നമ്പർ 0474290904749919091909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ ടു ദ നമ്പർ 9526 9090 9562 6694 909909. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടുക്കേ തെരുവ്.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഹോം കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ ഇതല്ലാതെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുണ്ട്. എ കോളർ ഈസ് ജോയിനിങ്, അതിനോട് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: നമസ്കാരം ശ്രീശാന്ത്.
0: അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: മഴ
0: മഴയാണ്, ഭയങ്കര മഴയാണോ?
1: ഇപ്പൊ
0: തോന്നിയിരിക്കാണ്. ഇവിടെ അറിയില്ല, നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറം ലോകമായിട്ട് ബന്ധമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. ശരി ശരി, ഓക്കെ. അപ്പഴേ എന്ന് ഭക്ഷണമൊക്കെ റെഡിയായോ ഉച്ചക്കത്തേക്കുള്ള?
1: ഇല്ല, അതായിക്കൊണ്ടിരിക്കുന്നേ
0: ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന്

0: ഓക്കെ, അപ്പൊ എല്ലാ അംഗൻവാടിയിലെ കുട്ടികൾക്കും വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കാണ് ഈ പാട്ടല്ലേ? ഓക്കെ, കേട്ടില്ല, ഒന്നോട്ട് പറഞ്ഞോളൂ. സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ശരി ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചിരാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ അജയ്മണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചു പാട്ടിൽ അല്ലെല്ലാം ചൊല്ലുന്ന ചെല്ലക്കിളികളെ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1992 റിലീസ് ചെയ്ത വിയറ്റ്നാം കോളനി എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണ സാറിന്റെ ഈണത്തിൽ നമ്മുടെ സ്വന്തം ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ അജയ്മണി ചേട്ടന് വേണ്ടി. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനു ആണ് കേട്ടോ. ഹായ്, എൻ്റെ പേര് മനു എഴുക്കോൺ, കൊട്ടാരക്കാണ് താമസിക്കുന്നത്. എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒരു സോങ് വെച്ച് തരുമോ? പച്ചേ കിളികൾ തോളോട് എന്ന കമൽഹാസൻ സോങ് ആണ് വേണ്ടത് എന്നാണ് നമ്മുടെ മനു ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മനുവിന് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തുവിൻ്റെ വരികൾക്ക് റഹ്മാൻ സാർ ഈണം നൽകി, അതും നമ്മുടെ സ്വന്തം ദാസരൻ പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാൻ ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. എൻ്റെ ഉത്സവം നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു നമ്പർ 0474-291-9090, 0474-291-9090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ. ടു ദ നമ്പർ 9526490906, 9526690. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, മുളമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ബ്രെയിൻ ട്യൂമർ ഒരാളുടെ തലച്ചോറിനെ മാത്രമല്ല അവരെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമാണ്. സോ ബ്രെയിൻ ട്യൂമറിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ തുടങ്ങിയവയെ പറ്റി സംസാരിക്കുവാൻ എത്തുന്നു പ്രശസ്ത റോബോട്ടിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അബ്ദുള്ള ആസ്ട്രിയ FM 90 ആർജി സുൽത്താനയോടൊപ്പം. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ലൗഡ് സ്പീക്കറിൽ. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യമെന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിന് ശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
3: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്, 2 എണ്ണത്തിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ, ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കും.
2: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2 ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
5: സംസ്ഥാനത്ത് 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് 1 ഘട്ട സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് 1 ഘട്ട സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ SE.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, ചേറൂർ, വില്ലിടം മേഖലയിൽ ഇന്ന് മിന്നൽ ചുഴലിയുണ്ടായി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മേഖലയിൽ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേലും ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഗ്വാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000-ത്തോളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി TE സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ എന്താണ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേണുകുച്ചിച്ചാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, പ്ലീസ് പ്ലേ ദ സോങ് ജിയാ ജലേ എന്നാണ് നമ്മുടെ രേണുകു ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ദിൽ സേ എന്ന സിനിമയ്ക്ക് വേണ്ടി റഹ്മാൻ സാറിൻ്റെ ഈണത്തിൽ ലതാജി ഇതിഹാസ ഗായിക ലതാ മങ്കേഷ്കർ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം നമ്മുടെ രേണുകു ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശബരിയാണ് കേട്ടോ. ഹലോ ശ്രീശാന്ത് ചേട്ടാ, എനിക്കിന്ന് പൂവേ പൂവേ പാലപ്പൂവേ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ ശബരി മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശബരിക്ക് വേണ്ടിയും ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ദേവദൂതൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി നമ്മുടെ സ്വന്തം ചിത്രചേച്ചിയും ജയേട്ടനും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം ഇതുപോലെ ടു ദ നമ്പർ 0474 2919090 4 0 9 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 9060 9562 664 9090. So keep on listening. Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Yasit Coffee. Evade? Ishtam Bole Vaat.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഹോം കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഇതാരാ സംസാരിക്കുന്നത്?
1: ഞാൻ രാജേഷ് ആണ്.
0: രാജേഷ്, രാജേഷ് ചേട്ടാ എവിടുന്നാണ് വിളിക്കുന്നേ?
1: ഞാൻ വെഞ്ഞാറമ്മൂട്, ട്രിവാൻഡ്രം ജില്ല വെഞ്ഞാറമ്മൂട്.
0: ട്രിവാൻഡ്രത്തിന്ന് വിളിക്കുകയാണ്? ഓക്കെ, ഒരുപാട് ദൂരെ നിന്നാണല്ലോ. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യയുണ്ട്, മക്കളുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നേ?
1: മക്കള് പഠിക്കണം.
0: പഠിക്കാണ്? എത്രല്ല പഠിക്കുന്നത്?
1: 7th standard, 4th standard.
0: ഓക്കെ, മക്കളുടെ പേരൊക്കെ എന്താ?
1: ആശ്വിൻ, ആശ്മി.
0: ഓക്കെ, ശരി. ചേട്ടനപ്പ എന്താ ചെയ്യുന്നേ?
1: എന്താ
0: ചേട്ടനപ്പ എന്താ ചെയ്യുന്നേന്ന്?
1: ഞാൻ ഡ്രൈവറാണ്, സ്കൂൾ ബസ്സിന്റെ ഡ്രൈവർ.
0: ഓക്കെ, ഡ്രൈവിംഗ് മേഖല പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് അനശ്വരം എന്ന മൂവിയിലെ താരാപഥം ചേതോകരം.
0: ആഹ, രണ്ടുപേര് പാടുവോ?
1: ആ
0: പാടിക്കോ.
1: താരാപഥം ചേതോകരം, പ്രേമാമൃതം പെയ്യുന്നിത നവമേഘമേ, കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിപ്പൂവിൻ മൃദു ചുംബനങ്ങൾ നൽകാ.
0: ആഹാ, അടിപൊളി. ചെറിയൊരു പാട്ടുകാരനാണല്ലോ.
1: പാടിയിട്ടുണ്ട് നേരത്തെ, ഒരു കോളേജ് ബസ്സിലായിരുന്നു.
0: ആഹാ,
1: അപ്പം കോളേജ് ബസ്സിൽ ഒരു ഇതിന് ടൂറിന് പോയപ്പോ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, ശരി ശരി. ഈ ഒരു പാട്ട് അത്രത്തോളം മനോഹര ഒരു പാട്ടാണ്. നമ്മുടെ മനസ്സിൽ പഴയ പ്രണയവും പ്രണയ നഷ്ടവും സൂക്ഷിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ് ഈ പാട്ടല്ലേ?
1: തീർച്ചയായിട്ടും.
0: ശരി, അപ്പൊ ഏതായാലും ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മളെ വിളിച്ചത് നമ്മുടെ രാജശേഖരനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് താരാപഥം എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, അനശ്വരം എന്ന സിനിമയ്ക്ക് വേണ്ടി പി കെ ഗോപി സാറിൻ്റെ വരികൾക്ക് രാജാ സാർ ഈണം നൽകി. സ്വർഗീയ ഗായകൻ എസ് പി ബി സാറും ചിത്രചേച്ചിയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ രാജശേഖരന് വേണ്ടി കാസറ്റ് കഫയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്ധ്യാപ്രകാശാണ് കേട്ടോ. ഹായ് ആശ്രയ, ഞാൻ സന്ധ്യാപ്രകാശ് ഫ്രം കുന്നിക്കോട്. നീലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രിക എന്ന പാട്ട് വെച്ച് തരുമോ? ഡെഡിക്കേറ്റഡ് ടു മൈ പ്രകാശേട്ടൻ ആൻഡ് ഓൾ മൈ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഓൾസോ ആശ്രയ ഫാമിലി എന്നാണ് നമ്മുടെ സന്ധ്യ ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, പ്രേമാഭിഷേകം എന്ന സിനിമയ്ക്ക് വേണ്ടി പൂവച്ചൽ ഖാദർ സാറിൻ്റെ വരികൾക്ക് ഗംഗൈ അമരൻ ഈണം നൽകി നമ്മുടെ സ്വന്തം ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം കാസറ്റ് കഫേയിലൂടെ ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വെൽക്കാം ടു ദ നമ്പർ 0474291909090. 0474291909090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909090. 9526690909090. ആൻഡ് ഓൾസോ സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീഷ എന്നാണ്. അപ്പോൾ എന്താണത്, ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഇത് ആരാ സംസാരിക്കുന്നത്? ആ, പാരിപ്പള്ളിയിൽ നിന്ന്. പേര് പറഞ്ഞില്ലല്ലോ, പേര് പറഞ്ഞില്ലല്ലോ, കേട്ടില്ല. ചേച്ചിയുടെ പേര് പറഞ്ഞില്ലല്ലോ. ചേച്ചിയുടെ പേര്, ചേച്ചിയുടെ പേര് എന്താണ്?
1: എന്റെ പേര് ശീല.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ആ പറഞ്ഞോളൂ.
1: സന്തോഷം കൊണ്ട് ഒന്നും പറയണമെന്ന് പോലും അറിയാം.
0: ഓക്കെ ശരി, മനസ്സിലാവുന്നുണ്ട്. ശരി പറഞ്ഞോളൂ.
1: നീരാടുവാൻ നിളയിൽ നീരാടുവാൻ.
0: ഇത് നേരത്തെ പറഞ്ഞ അരുൺ എന്ന് പറഞ്ഞല്ലോ, ബാക്കി എന്താ കംപ്ലീറ്റ് ആക്കാത്ത പറയുന്നത്? അരുൺ ആരാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, അപ്പൊ അരുൺ നേരത്തെ പറഞ്ഞില്ല, എന്താണ് അരുൺ എന്ന് പറഞ്ഞത്? കേൾത്തില്ല, പറയോ.
1: ആരാണ്
0: അരുണ്?
1: എന്റെ
0: മകനാണ്. ഓക്കെ, അപ്പൊ എന്തോ ബർത്ത്ഡേയുടെ കാര്യം എന്തോ പറയാൻ വന്നതല്ലേ? ശരി ശരി. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു പാട്ട് വെച്ചു കൊടുക്കണം അല്ലേ? ഓക്കെ, ഏത് പാട്ടാ കേൾക്കണ്ടേ? നീരാടുവാൻ നിളയിൽ നീരാടുവാനാണോ പറഞ്ഞത്? ഓക്കെ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പം നമ്മൾ വിളിച്ചത് നമ്മുടെ ഷീല ചേച്ചിയാണ്. ചേച്ചി വെച്ച പാട്ട് നീരാടുവാൻ നിലയിൽ നീരാടുവാൻ എന്ന മനോഹരമായ പാട്ടാണ്. ആ പാട്ടും ഉറപ്പായിട്ട് നമ്മുടെ ഷീല ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സജീഷയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഹലോ ആശ്രയ, ഐ വുഡ് റിയലി ലൈക്ക് ടു അപ്രിഷ്യേറ്റ് യു ഫോർ പ്ലേയിങ് ദി ലാസ്റ്റ് ടു സോങ്സ് ഐ റിക്വസ്റ്റഡ്. താങ്ക് യു സോ മച്ച്. ടുഡേ ഐ ഹാവ് അനദർ റിക്വസ്റ്റ് ടു പ്ലേ മൗനം സ്വരമായി ആൻഡ് would be grateful if you could play it. Looking forward to hearing it. Anna namde sajisha message idirikkunnu. So sajisha, definitely I will play the song for you to. Appo endalum sajisha ku vendi aa paattu urappayittu inne cassette cafe play cheyanaarikkum. Aa oru paattine petti parayanengil 1992 il release cheyda ayush kalam enna cinema ku vendi kaidapratinte varigalkku ausubhajan sir ingane nalgi namde sondam daasettanum chitrachichiyum cheyirna paadi oru manoharamaya paattaanu ee oru paattu to. Appo endalum namde sajisha ku vendi aa paattu urappayittu inne cassette cafe play cheyanaarikkum. So appo endalum idu pole ningalkkum ningal ishtamulla paattu കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526490090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Yasit Coffee. Ivide ishtam pole vaattu.

ദാസരൻ പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും അതെ, ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ, അക്കൗൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രണവാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്ക് അഗർത്തും സാത്തുഹോ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് പ്രണവ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രണവിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, തമാശ എന്ന ബോളിവുഡ് ഫിലിമിന് വേണ്ടി ഇർഷാദി കമിൽ വരികളെഴുതി റഹ്മാൻ സാറിൻ്റെ ഈണത്തിൽ അൽക്ക യാഗ്നിക്കും അർജിത് സിംഗും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. കാസറ്റ് കഫയിലൂടെ ആർക്കു വേണ്ടി? നമ്മുടെ പ്രണവിന് വേണ്ടി. എൻ്റെ ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിനന്ദാണ് കേട്ടോ. ഹായ് ആശ്രയ, എനിക്ക് അടബൊമ്മാല എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് അഭിനന്ദ് പറഞ്ഞിരിക്കുന്നത്. സോ അഭിനന്ദിന് വേണ്ടിയ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, വാഴ 2 എന്ന സിനിമയിലെ ഹേ കാർത്തിൻ്റെ വരികൾക്ക് RC മ്യൂസിക് നൽകുകയും പാടുകയും ചെയ്ത ഒരു അടിപൊളി ട്രെൻഡിങ് സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0974-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9052-664-9090-952-6649-90. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ബ്രെയിൻ ട്യൂമർ ഒരാളുടെ തലച്ചോറിനെ മാത്രമല്ല അവരെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമാണ്. സോ ബ്രെയിൻ ട്യൂമറിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ തുടങ്ങിയവയെ പറ്റി സംസാരിക്കുവാൻ എത്തുന്നു പ്രശസ്ത റോബോട്ടിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അബ്ദുള്ള ആസ്ട്രിയ FM 90 ആർജി സുൽത്താനയോടൊപ്പം. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ലൗഡ് സ്പീക്കറിൽ. സ്റ്റേ ട്യൂൺഡ്.

യെസ് വാഴ ടൂവിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഹോൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണ് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആതിരയാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്ക് ദും ദും ദും ദൂരേതോ എന്ന പാട്ട് വേണം എന്നാണ് നമ്മുടെ ആതിര മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആതിരയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, രാഖിലി പാട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾക്ക് വിദ്യാജീകരണം നൽകി ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയും സംഗീത ചേച്ചിയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ ബാക്ക് ടു ബാക്കായി. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കാണ്. ഏതായാലും നമ്മുടെ ഈ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരാരും തന്നെ വിഷമിക്കണം കേട്ടോ. നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് കാസറ്റ് കഫേയിൽ വീണ്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറയാൻ ടൈം ആയിട്ടുണ്ട്. എനിവെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. സൊ യു ആർ ലിസണിങ് ആസ്ട്രോ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം മാനേജ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. ജൂൺ 8, അതായത് ഇന്നലെ ആക്ച്വലി ബ്രെയിൻ ട്യൂമർ ഡേ ആയിരുന്നല്ലേ. ഈ ബ്രെയിൻ ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്ന ഒരു അസുഖമാണ്. സോ എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ, ബ്രെയിൻ ട്യൂമറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണ് എന്നിങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് എന്തായാലും ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. ഓൺക്യൂർ എന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടറും റോബോട്ടിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനുമായിട്ടുള്ള ഡോക്ടർ അബ്ദുള്ളയാണ്. സോ വെൽക്കം സർ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ.
2: ഓക്കേ, താങ്ക് യു സോ മച്ച് സുൽത്താന.
1: ഓക്കേ സർ, നമുക്ക് അപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ.
2: ഓക്കേ ഷുവർ.
1: ഓക്കേ, എന്താണ് യഥാർത്ഥത്തിൽ ഈ ബ്രെയിൻ ട്യൂമർ, അല്ലെങ്കിൽ മെഡിക്കൽ ശാസ്ത്രം നിർവചിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ തലച്ചോറില് കാണുന്ന എല്ലാ ട്യൂമേഴ്സും ക്യാൻസർ ആണോ?
2: ഈ ട്യൂമർ എന്ന് പറയുന്നതിന് ഒരു മൊഴ എന്ന് മാത്രമേ മീനിങ് ഉള്ളൂ. അതായത് നമ്മുടെ ബോഡിയിൽ സാധാരണ കോശങ്ങൾ വികസിച്ചിട്ടാണ് നമ്മുടെ ബോഡി വലുതാവുന്നത്, അല്ലെങ്കിൽ ടിഷ്യു ഉണ്ടാവുന്നത്. അപ്പൊ ഈ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വികസിച്ചിട്ടുണ്ടാകുന്ന മൊഴയാണ് നമ്മുടെ ട്യൂമർ എന്ന് പറയുന്നത്. ട്യൂമർ ചിലപ്പോൾ പ്രശ്നമുള്ള ക്യാൻസർ മൊഴയാവാം, അല്ലാത്ത മൊഴയാവാം. അപ്പൊ ബ്രെയിനിൽ വരുന്ന എല്ലാ മൊഴകളെയും നമ്മൾ ബ്രെയിൻ ട്യൂമർ എന്ന് പറയും. അപ്പൊ ഈ എല്ലാ ബ്രെയിൻ ട്യൂമറും പ്രശ്നമുള്ള ടൈപ്പ് ആവണം എന്നില്ല, അതായത് ക്യാൻസർ ആവണമെന്നില്ല. ബട്ട് ബ്രെയിൻ ട്യൂമറിന്റെ ഒരു പ്രോബ്ലം, സാധാരണ ക്യാൻസറിന്റെ പ്രോബ്ലം കൂടാതെ ഈ ബ്രെയിന് നമ്മുടെ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനാണ്. അപ്പൊ ആ ഭാഗത്തൊരു മൊഴ വരുമ്പോഴും അത് ബ്രെയിനിന്റെ ഫങ്ഷന് കൂടി എഫക്ട് ചെയ്യും. അതായത് ക്യാൻസറിന്റെ പ്രോബ്ലം കൂടാതെ ഇതുണ്ടാക്കുന്ന പ്രഷർ പ്രോബ്ലം ഉണ്ട്. ആ ബ്രെയിനിലെ എവിടെയാണോ ആ പ്രഷർ വരുന്നത് അവിടെ ബ്രെയിനിന്റെ ഫങ്ഷൻ ഇത് ബാധിക്കും, അതാണ് അതിന്റെ ഒരു പ്രോബ്ലം. അപ്പൊ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് എല്ലാ മൊഴകളെയും ബ്രെയിൻ ട്യൂമർ എന്ന് പറയും, പക്ഷേ അതിൽ ക്യാൻസർ ആവുന്നത് വളരെ കുറച്ച് മാത്രമാണ്.
1: അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബ്രെയിൻ ട്യൂമറിൽ പ്രധാനമായിട്ട് എത്ര തരത്തിലാണുള്ളത്, അല്ലെങ്കിൽ അവയിൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്നത് ഏതാണ്?
2: നമ്മൾ ബ്രെയിൻ ട്യൂമർ രണ്ട് തരത്തിലുള്ളത്, ഒന്ന് ബ്രെയിനിൽ തന്നെ വരുന്ന പ്രൈമറി ബ്രെയിൻ ട്യൂമർ, അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് വരുന്ന ക്യാൻസർ ബ്രെയിനിലേക്ക് സ്പ്രെഡ് ആവുന്ന സെക്കൻഡറി ട്യൂമർ, അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസും. സത്യം പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളത് ഈ മെറ്റാസ്റ്റാസിസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ കോമൺ ആയിട്ടുള്ള ക്യാൻസറുകൾ ബ്രസ്റ്റ് ക്യാൻസർ, മലാഷ്യത്തിന്റെ റെക്ടൽ ക്യാൻസർ, ലിവർ ക്യാൻസർ, ലങ് ക്യാൻസർ, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ക്യാൻസറുകൾ. ഈ ക്യാൻസറുകൾ പിന്നീട് വേറെ ഭാഗത്ത് സ്പ്രെഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് ബ്രെയിനിലേക്കും സ്പ്രെഡ് ആവും. അതിനെയാണ് ബ്രെയിൻ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. അത് കുറച്ച് കോമൺ ആണ്. അതല്ലാതെ ബ്രെയിനിൽ തന്നെ വരുന്ന ട്യൂമറാണ് പ്രൈമറി ബ്രെയിൻ ട്യൂമർ. അതിലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് മെനിഞ്ചിയോമ, ഗ്ലയോമ, പിറ്റ്യൂട്ടറി അഡിനോമ, അങ്ങനെയുള്ള ഓരോ ഭാഗത്ത് വരുന്ന ഓരോ ടൈപ്പ് ട്യൂമറുകൾ ഉണ്ട്. ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന ബ്രെയിൻ ട്യൂമേഴ്സ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിനോ പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പുമേൽക്കാത്ത കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കോഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. യെസ്, വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. എന്നാൽ ഇന്നത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം റോബോട്ടിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ അബ്ദുള്ളയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയുന്നുണ്ട്. ഓക്കെ സർ, ബ്രെയിൻ ട്യൂമർ ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ അഥവാ അല്ലെങ്കിൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: നമുക്ക് മറ്റ് ക്യാൻസറുകളെ പോലെ അത്ര എന്താ പറയാ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ബ്രെയിൻ ട്യൂമറിന് കുറവാണ്. എന്നാൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് മുമ്പ് എപ്പോഴെങ്കിലും ശക്തമായ റേഡിയേഷൻ ഏതെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ബ്രെയിനിൽ റേഡിയേഷൻ വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില ജനിതക അസുഖങ്ങളുടെ ഭാഗമായിട്ട്, ജനറ്റിക് ആയിട്ടുള്ള ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് ബ്രെയിൻ ട്യൂമറിന് സാധ്യത കൂടുതലുണ്ട്. ചിലതൊക്കെ കുറച്ചൊക്കെ പാരമ്പര്യമായിട്ട് വരുന്ന, വളരെ കുറച്ചാണത്, അങ്ങനെ വരുന്ന ചിലപ്പോൾ ബ്രെയിൻ ട്യൂമർ ഉണ്ട്. ഇതൊക്കെയാണ് പൊതുവെ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ്. പിന്നെ യൂഷ്വലായിട്ട് പറയുന്ന അൺഹെൽത്തി എന്താ പറയുക സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതൊന്നും വളരെ മറ്റു ക്യാൻസറുകൾ പോലെ അത്ര ബ്രെയിൻ ട്യൂമറുമായിട്ട് അറ്റാച്ച്ഡ് അല്ല. അപ്പൊ അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു റിസ്ക് ഫാക്ടർ പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും.
1: അപ്പോ സർ പറഞ്ഞപോലെ തന്നെ, അതായത് ഇപ്പൊ ഫാമിലിയിൽ മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷന് വരാൻ സാധ്യതയുണ്ട്.
2: അങ്ങനെ പറയാൻ പറ്റില്ല. വളരെ റയറായിട്ട് കുറച്ച് ക്യാൻസറുകൾ, ക്യാൻസർ ഹെറിഡിറ്ററി ഡിസോർഡേഴ്സ് എന്ന് പറയും, അതായത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇങ്ങനെ പകർന്നു പകർന്നു പോകുന്ന ജനിതക വൈകല്യങ്ങൾ, മ്യൂട്ടേഷൻസ് ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പെർസെന്റേജുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ബ്രെയിൻ ട്യൂമർ വരാം. പാരമ്പര്യമായിട്ട് സാധ്യത കൂടുതൽ ഉണ്ടാകാം.
1: ഓക്കെ ഓക്കെ സർ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് സാധാരണ രീതിയിലും തലവേദന ഒക്കെ വരാറുണ്ട്. ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള ഒരാൾക്ക് തലവേദന ഒരു മെയിൻ സിംപ്റ്റം ആണ് കേട്ടിട്ടുണ്ട്, അത് ശരിക്കും ഉള്ളതാണോ?
2: അതെ അതെ, തലവേദനയാണ് ഒരു പ്രധാനപ്പെട്ട സിംപ്റ്റം എന്ന് വെച്ചാൽ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആവണം എന്നല്ല. വ്യക്തമായിട്ടുള്ള ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ഇല്ല. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറെ കാലങ്ങളായിട്ടുള്ള സാധാരണ മരുന്നുകളിൽ നിന്നും മാറ്റം വരാത്ത എല്ലാ തലവേദനകളും നമ്മൾ ബ്രെയിൻ ട്യൂമർ അല്ല എന്ന് ഉറപ്പാക്കണം. അതായത് അങ്ങനെ ഒരു തലവേദന ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഡോക്ടറെ കാണണം, അതിനുള്ള ടെസ്റ്റുകൾ ചെയ്യണം, ട്യൂമർ അല്ല എന്ന് ഉറപ്പാക്കണം. കാരണം നമ്മൾ അത് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് നമ്മൾ സാധാരണ ആളുകൾ ചിന്തിച്ചിട്ട് അങ്ങനെയുള്ള റിസ്ക് ഫാക്ടർ ഒരു തലവേദന കണ്ടാൽ മാത്രം ഡോക്ടറെ പോയി കാണുന്ന രീതിയിലേക്ക് വരരുത്. പകരം അധികകാലമായിട്ട് നിലനിൽക്കുന്ന എല്ലാ തലവേദനകളും പോയിട്ട് ഡോക്ടറെ കാണണം. പിന്നെ കുറച്ചൊരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്, സാധാരണ തലവേദന എന്ന് പറയുന്നത് തന്നെ ബ്രെയിനിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം വേറെ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ പ്രഷർ കൂടുതലോ വരുമ്പോഴേക്ക് തലവേദന വരാം. ഈ ബ്രെയിൻ ട്യൂമറിൽ തലവേദന വരുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബ്രെയിനിലെ മുഴകൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രഷർ കൂടുതൽ ഉണ്ടാക്കുമ്പോഴാണ് തലവേദന വരുന്നത്. പൊതുവെ ഇത് രാവിലെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവാം. ഇത് ചിലപ്പോൾ നല്ല ഛർദിയോട് കൂടിയുള്ള തലവേദനയാവാം, ചിലപ്പോൾ ഇതിന്റെ കൂടെ അപസ്മാരം ഉണ്ടാവാം, അല്ലെങ്കിൽ ബോഡിയിൽ ഏതെങ്കിലും ഭാഗത്തുള്ള വീക്ക്നെസ് പോലെയൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു തലവേദനയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഡോക്ടറെ കാണണം. ഇനി അതല്ലാത്തൊരു ചെറിയ മൈൽഡ് തലവേദനയാണെങ്കിൽ, കുറെ കാലമായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണണം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. യെസ്, ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ. എന്നാലും ഇന്നത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം റോബോട്ടിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ അബ്ദുള്ള കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ, അപ്പൊ ഈ തലവേദന കൂടാതെ ഒരു വ്യക്തിയിൽ പ്രകടമാകുന്ന മറ്റ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: അതായത് ബ്രെയിനിലെ ഏത് ഭാഗത്താണോ മഴയുള്ളത്, ആ ഭാഗം നമ്മുടെ ബോഡിയുടെ ഏത് ഫംഗ്ഷനെയാണോ അത് എന്താ പറയാ കൺട്രോൾ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രെയിനിൽ പ്രഷർ കൂടുമ്പോഴുണ്ടാവുന്ന തലവേദന. അത് ചിലപ്പോൾ കാഴ്ച മങ്ങലിനുണ്ടാക്കാം, ചിലപ്പോൾ കാഴ്ചയുടെ ഇപ്പൊ പിറ്റ്യൂട്ടറി അഡിനോമിക്ക പോലെയാണെങ്കിൽ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലാണ്. അപ്പോൾ രണ്ടായി ഒരു സാധനം തന്നെ രണ്ടായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കാണാം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ കേൾവി കുറവുണ്ടാവാം, ഓർമ്മക്കുറവുണ്ടാവാം, അപസ്മാരം. ഒരു കോമൺ ആയിട്ടുള്ള സിംപ്റ്റമാണ് അപസ്മാരം, സീഷർ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ബോഡി വീക്ക്നെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കാലിൽ വീക്ക്നെസ് ഉണ്ടാവാം, ഏതെങ്കിലും ഒരു ഭാഗത്ത് തരിപ്പുണ്ടാവാം. ഇതൊക്കെ ബ്രെയിനിലെ ഏത് ഭാഗത്താണോ ട്യൂമർ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട സിംപ്റ്റംസ് ഉണ്ടാവാം.
1: ഓക്കെ സാർ, അപ്പൊ ഇന്നത്തെ സൊസൈറ്റിയിൽ കൂടുതൽ കുട്ടികളിലും നമ്മൾ ഈ ബ്രെയിൻ ട്യൂമർ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളിലും മുതിർന്നവരിലും ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങളും അതിന്റെ സ്വഭാവവും വ്യത്യസ്തമാണോ അതോ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണോ?
2: ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏകദേശം കോമൺ ആയിട്ടുള്ള സിംപ്റ്റംസ് ആണെങ്കിലും ഈ കുട്ടികളിൽ സാധാരണകളിൽ ഇത് ഛർദിയും തലവേദനയൊക്കെ വളരെ കൂടുതലായിട്ട് കാണാം. അഡൽട്ടിലാവുമ്പോൾ കൂടുതലായിട്ട് അപസ്മാരം അല്ലെങ്കിൽ ബോഡി വീക്ക്നെസ് ഇതൊക്കെയാണ് കൂടുതൽ കാണാറ്. ബട്ട് ഇതങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, രണ്ടുപേർക്കും ഒരേപോലെയുള്ള സിംപ്റ്റംസ് ഉണ്ടാവാം. കുട്ടികളിൽ ബ്രെയിൻ ട്യൂമർ കുറച്ച് കൂടുതലായിട്ട് കാണാറുമുണ്ട്.
1: സാർ, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ഒരാൾക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ സാധാരണയായിട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: ട്രീറ്റ്മെന്റ് നമ്മൾ ആദ്യമായിട്ട് ഇത് ബ്രെയിൻ ട്യൂമറിൽ ഏത് ടൈപ്പ് ആണെന്ന് നമ്മൾ അറിയണം. അതിന് നമുക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആദ്യം സ്കാനിങ്ങും ബയോപ്സിക്ക് എടുത്തതിന് ശേഷം അത് ഏത് ടൈപ്പാണ് എവിടെയാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റിൽ സാധാരണ വരുന്നത് ബ്രെയിൻ സർജറി ആണ്. സർജറി ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്. കീമോതെറാപ്പിയിൽ തന്നെ നമ്മൾ കീമോതെറാപ്പിയിൽ നിന്ന് മാറിയിട്ട് ഇമ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്ന പുതിയ പുതിയ മരുന്നുകളൊക്കെ ഇപ്പോഴുണ്ട്. അപ്പം ഏറ്റവും മെയിനായിട്ട് സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി ഈ രീതി

0: ാണ് ബ്രെയിൻ ട്യൂമറിലെ ട്രീറ്റ്മെന്റ് പോകുന്നത്.
1: ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറിന്ന് കേട്ടറിഞ്ഞല്ലോ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. എന്നാൽ ഇന്നത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം റോബോട്ടിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ അബ്ദുള്ളയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയുവാനുണ്ട്. ഓക്കെ സർ, അപ്പോ ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിക്കാൻ ചെയ്യുന്ന ഈ ബയോപ്സി പരിശോധനയുടെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ അത് ശരിക്കും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണോ?
2: അതായത് ബ്രെയിൻ ട്യൂമറിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ബ്രെയിൻ ട്യൂമറും അങ്ങനെ ക്യാൻസർ അല്ല. അപ്പൊ ഏത് ടൈപ്പാണ്, ക്യാൻസർ ആണോ, ക്യാൻസർ അല്ലാത്ത ബിനൈൻ ട്യൂമർ ആണോ, ക്യാൻസർ അല്ലാത്ത നമ്മൾ ബിനൈൻ എന്ന് പറയാം, അങ്ങനെയാണോ എന്ന് അറിയണം. അതറിയണമെങ്കിൽ നമ്മൾ ബയോപ്സി ചെയ്തേ മതിയാവുള്ളൂ. ഏകദേശം നമ്മൾ എടുക്കുന്ന MRI സ്കാനിങ്ങിൽ ചെറിയൊരു ഹിന്റ് അത് തരും, അത് ക്യാൻസർ ആണോ അല്ലെങ്കിൽ ക്യാൻസർ അല്ലാത്തതാണോ എന്നുള്ള ഏകദേശം ഒരു ഐഡിയ MRIയിൽ തരുമെങ്കിലും അത് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റുന്നത് ബയോപ്സിയിലാണ്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന പ്രൈമറി ബ്രെയിൻ ട്യൂമർ മെനിഞ്ചോമയാണ്. ഈ മെനിഞ്ചോമയാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയണമെങ്കിൽ അത് MRIയിൽ നല്ല ഫീച്ചേഴ്സ് അതിൽ കാണാം, ടിപ്പിക്കൽ മെനിഞ്ചോമ പോലെയുള്ള ഫീച്ചേഴ്സ് കാണാം. പക്ഷെ ചിലപ്പോഴേ വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ബ്രെയിനിലേക്ക് വരുന്ന സെക്കൻഡറി ട്യൂമർ ആണെങ്കിൽ, മെറ്റാസ്റ്റാസിസ് ആണെങ്കിൽ, അത് നമുക്ക് ബോഡിയിൽ വേറെ അസുഖം ഉള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് ബ്രെയിനിൽ കാണുന്നതിനെ മെറ്റാസ്റ്റാസിസ്, അത് പലപ്പോഴും പല സ്ഥലങ്ങളിലായിട്ടാണ് ബ്രെയിനിൽ കാണാം, അത് മെറ്റാസ്റ്റാസിസ് ആണെന്ന് എളുപ്പത്തിൽ സ്കാനിങ്ങിൽ മനസ്സിലാവും. അപ്പൊ ഈ മെറ്റാസ്റ്റാസിസ് അല്ലെങ്കിൽ മെനിഞ്ചോമയ്ക്ക് കൂടുതൽ നമുക്ക് MRIയിൽ തന്നെ കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ ചില ട്യൂമറുകൾ കൃത്യമായിട്ട് ഏതാണ്, ഏത് ഗ്രേഡാണ് നമുക്കറിയില്ല. ഫോർ എക്സാമ്പിൾ, ഗ്ലയോമ എന്ന് പറയുന്ന ബ്രെയിൻ ട്യൂമർ ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടും അതിന്റെ ഗ്രേഡുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ ഗ്രേഡൊക്കെ അറിയണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ബയോപ്സി എടുത്താലേ മനസ്സിലാവുള്ളൂ.
1: ഈ നിലവിലെ ബ്രെയിൻ ട്യൂമർ ചികിത്സയ്ക്കായി ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ആധുനിക ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം.
2: ഒന്ന് സർജറി തന്നെയാണ്. സർജറിയിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സർജറിയിൽ വന്നിട്ടുണ്ട്. മുമ്പത്തേത് പോലെയല്ലാതെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന മൈക്രോ സർജറിയാണ്. അതുപോലെ തന്നെ ബ്രെയിനിൽ ഏത് ഭാഗത്താണോ ഉള്ളത് അത് സ്കാനിങ്ങിന്റെയൊക്കെ ഹെൽപ്പോടുകൂടി നാവിഗേറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാത്രം പോയി ആ ട്യൂമർ എടുക്കുന്ന രീതിയുണ്ട്, അതായത് ന്യൂറോ നാവിഗേഷൻ സിസ്റ്റം. ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ MRI എടുക്കാനും CT എടുക്കാനുള്ള നാവിഗേറ്റർ സിസ്റ്റം ഇപ്പോഴുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്, മൈക്രോ സർജറി ന്യൂറോ നാവിഗേഷൻ സിസ്റ്റം ആണ്. പിന്നെ രണ്ടാമത് റേഡിയേഷൻ ആണ്. ഹൈ ഡോസിലുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള റേഡിയേഷൻ, അതായത് ബ്രെയിനിന്റെ സർജറി ആയാലും റേഡിയേഷൻ ആയാലും ഏറ്റവും ഇമ്പോർട്ടന്റ്. ബ്രെയിനിലെ ഓരോ ടിഷ്യൂവും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സെല്ലുകളും ഓരോ കോശങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ഫംഗ്ഷൻ. അപ്പൊ ബ്രെയിൻ ട്യൂമറിനെ എടുക്കുമ്പോൾ നോർമൽ ആയിട്ടുള്ള ബ്രെയിനിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ വേണം സർജറി ചെയ്യാൻ. അപ്പം റേഡിയേഷനും അതുപോലെ തന്നെ, അപ്പം വളരെ പ്രിസൈസ് ആയിട്ട് അവിടെ മാത്രം റേഡിയേഷൻ കൊടുക്കുന്ന റേഡിയോ സർജറി എന്ന് പറയുന്ന രീതിയിൽ ഗാമ നൈഫ് ഒക്കെ ഉപയോഗിച്ചുള്ള എന്താ പറയാ, അതിശക്തമായ എന്നാലും വളരെ പ്രിസൈസ് ആയിട്ടുള്ള രീതി റേഡിയേഷൻ വഴി സർജറി ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള രീതിയുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ കീമോതെറാപ്പിയിലും അതുപോലെ ടാർഗറ്റഡ് തെറാപ്പിയിലും ഇമ്യൂണോതെറാപ്പിയിലും ഒക്കെ ഒരുപാട് പുതിയ പുതിയ മരുന്നുകൾ വന്നിട്ടുണ്ട്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. യെസ്, ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്കല്ലായി, എന്റെ ഒപ്പം റോബോട്ടിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ അബ്ദുള്ള കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ, ഓക്കെ, അപ്പൊ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ സർജറി ചെയ്യും, റേഡിയേഷൻ കീമോതെറാപ്പി ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു രോഗിക്ക് സർജറി ആണോ റേഡിയേഷൻ ആണോ അതോ കീമോതെറാപ്പി ആണോ വേണ്ടതെന്ന് ഡോക്ടേഴ്സ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്
2: തീരുമാനിക്കുന്നത്? നോക്കുന്നുണ്ട്. ഒന്ന്, ആ ബ്രെയിൻ ട്യൂമർ എവിടെയാണ്, ഏത് ഭാഗത്താണ്. കാരണം എല്ലാ ഭാഗത്തും സർജറി പറ്റില്ല, ചില വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങളിൽ സർജറി ചെയ്യാൻ പറ്റില്ല. അതേപോലെ അതിന്റെ വലുപ്പം എത്രയുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ബയോപ്സിൽ ഏത് ഗ്രേഡാണ്, ഏത് ടൈപ്പാണ് എന്നൊക്കെ അനുസരിച്ചു. ഫോർ എക്സാമ്പിൾ, മെനിഞ്ചോമ എന്ന് പറയുന്ന ബിനൈനായി, അതായത് ക്യാൻസർ അല്ലാത്തൊരു ട്യൂമറാണ് മെനിഞ്ചോമ. അത് അത്ര ക്രിട്ടിക്കൽ അല്ലാത്ത സ്ഥലത്താണ് പൊതുവെ വരുന്നത്, പൊതുവെ ബ്രെയിനിന്റെ പുറം ഭാഗങ്ങളിൽ വരുന്നതാണ് ഈ മെനിഞ്ചോമ. അങ്ങനെയാണെങ്കിൽ അതിന് പൂർണ്ണമായ സർജറിയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അതിന് പിന്നീട് റേഡിയേഷനോ കീമോതെറാപ്പിയോ ആവശ്യമില്ല. എന്നാൽ ഗ്ലയോമ എന്ന് പറയുന്നത് വെരി ഹൈ ഗ്രേഡ് ഗ്ലയോമ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സർജറി ചെയ്യാൻ പറ്റണമെന്നില്ല. പലപ്പോഴും അത് ബ്രെയിൻ ടിഷ്യൂവിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പൊ അതിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അതിൽ പറ്റാവുന്ന ഗ്രോസ് ടോട്ടൽ റിസക്ഷൻ എന്ന് പറയും, പറ്റാവുന്നതും എടുത്ത് കളയുക, ബാക്കി ഭാഗത്ത് റേഡിയേഷൻ കൊടുക്കാം, പിന്നെ കീമോതെറാപ്പി കൊടുക്കുക എന്നുള്ള രീതിയാണ്. അപ്പം ഓരോ ഗ്രേഡും ടൈപ്പും അതിന്റെ സൈറ്റും അനുസരിച്ച്, അതായത് ഇപ്പം പോസ്റ്റീരിയർ ബ്രെയിനിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഈ മെഡുലിലേക്ക് വരുന്ന ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗത്താണെങ്കിൽ നമുക്ക് ഒരിക്കലും സർജറി പറ്റില്ല. ആ ഒരു ഏരിയ അത്ര ക്രിട്ടിക്കൽ ആണ്. അപ്പൊ ചില ഭാഗങ്ങളിൽ അതിന്റെ സൈറ്റ്, അതിന്റെ ഗ്രേഡ്, അതിന്റെ ടൈപ്പ് ഒക്കെ അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്.
1: ആണല്ലേ, ഈ ബ്രെയിൻ സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര ഒരു വലിയൊരു ഭയമാണ്. ഇന്നത്തെ കാലത്ത് ഇത് എത്രത്തോളം സുരക്ഷിതമാണ്, അല്ലെങ്കിൽ ഇതിലെ പുതിയ സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: അതെ അതെ, ബ്രെയിൻ സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബ്രെയിനിൽ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് തല തുറന്നിട്ട് വലിയ മുറിവുണ്ടാക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഡിഫിക്കൽട്ട് ആണ്. ബട്ട് മുമ്പത്തേതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ ചെറിയ ഹോള് വഴി തന്നെ സർജറി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്താ പറയാ, പ്രത്യേകത ഉപകരണങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പൊ അതിൽ തന്നെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വളരെ അത്യാവശ്യമുള്ള ട്യൂമർ മാത്രമേ എടുക്കുന്നു, ബാക്കി ഭാഗങ്ങൾക്ക് പ്രോബ്ലം വരാത്ത രീതിയിൽ. അപ്പം അങ്ങനെ മൈക്രോ ന്യൂറോ സർജറി ഉണ്ട്, നാവിഗേറ്ററി സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പ്രിസൈസ് ആയിട്ട് സർജറി ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇപ്പൊ മയക്കം കൊടുക്കാത്ത രീതിയിൽ സർജറി ചെയ്യുന്ന എവേക് ക്രാനിയോട്ടമി സിസ്റ്റം ഉണ്ട്. പിന്നെ പിറ്റ്യൂട്ടറി എഡിനോമ ഒക്കെ പറഞ്ഞല്ലോ, ഒരു കോമൺ ആയിട്ട് ഒരു ട്യൂമറാണ് പിറ്റ്യൂട്ടറി എഡിനോമ. അതില് തലയില് ബ്രെയിനിൽ തല തുറക്കാതെയുള്ള ഓപ്പറേഷൻ, മൂക്കിൽ കൂടെയുള്ള എൻഡോസ്കോപ്പിക് ആയിട്ടുള്ള പ്രൊസീജർ, ട്രാൻസ്ഫിനോയിഡൽ പ്രൊസീജർ എന്നാ പറയാം. അപ്പൊ അങ്ങനെയുള്ള എൻഡോസ്കോപ്പിക് ആയിട്ടുള്ള പ്രൊസീജർ ഉണ്ട്. അപ്പൊ അതായത് വളരെ മിനിമലി ഇൻവേസീവ് ആയിട്ട് വലിയ മുറിവുകൾ ഇല്ലാത്ത രീതിയിൽ, കൂടുതൽ ബ്രെയിൻ ടിഷ്യൂവിന് പ്രോബ്ലം ഇല്ലാത്ത രീതിയിലൊക്കെ ഇപ്പൊ സർജറി ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറിൽ നിന്ന് കേട്ടറിഞ്ഞു. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, we are back on Loudspeaker. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. എന്നാൽ ഇന്നത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം റോബോട്ടിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ അബ്ദുള്ളയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയുവാനുണ്ടോ?
2: ഓക്കെ സർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം അല്ലെങ്കിൽ ടവറുകളിൽ നിന്നുള്ള റേഡിയേഷൻ എന്നിവ ബ്രെയിൻ ട്യൂമറിന് കാരണമാകുന്നെന്ന് പലരും ഇന്നും വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ എത്രത്തോളം ശാസ്ത്രീയപരമായിട്ട് പറയാനാണെങ്കിൽ സത്യമുണ്ട്?
3: കാലാകാലങ്ങളായിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ്. ആക്ച്വലി നമുക്ക് ഈ മൊബൈൽ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ടവറിൽ നിന്നോ ഉള്ള റേഡിയേഷൻ അല്ല ബ്രെയിൻ ട്യൂമർ ഉണ്ടാക്കുന്നത്. അതൊരിക്കലും ബ്രെയിൻ ട്യൂമർ ഉണ്ടാക്കുന്നതായിട്ട് ഒരു പഠനങ്ങളിലും പറഞ്ഞിട്ടില്ല. പകരം അല്ലാതെ നമ്മൾ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന റേഡിയേഷൻ ആണ്, ഹൈ ഡോസ് റേഡിയേഷൻ ആണ്. ഇത് ആ റേഡിയേഷന്റെ ക്വാളിറ്റിയിൽ അതിന് വ്യത്യാസം വരുന്നുണ്ട്. അതിന്റെ വേവ് ലെങ്തും അതിന്റെ ആ സ്പെക്ട്രവും ഡിഫറെന്റ് ആണ്. അപ്പൊ മൊബൈൽ ഫോണിൽ നിന്നുള്ള റേഡിയേഷൻ ഒരു തരത്തിലും ക്യാൻസറിന് കാരണമാകുന്നില്ല. മുമ്പ് ചില പഠനങ്ങളിൽ ശ്വാനോമ എന്ന് പറയുന്ന വലിയ കുഴപ്പക്കാരനല്ലാത്തൊരു ട്യൂമറിന് മൊബൈൽ റേഡിയേഷനുമായിട്ട് ചെറിയ ബന്ധമുള്ളതായിട്ടൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് അത്ര സ്ട്രോങ് ആയിട്ടുള്ള പഠനങ്ങളൊന്നുമല്ല. അതായത് ഫൈനലി ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ മൊബൈൽ ഫോണിന്റെ റേഡിയേഷനോ അല്ലെങ്കിൽ ടവറിനുള്ള റേഡിയേഷനൊന്നും ബ്രെയിൻ ട്യൂമറുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
2: അതെ അല്ലേ? ഓക്കെ ഡോക്ടർ, അപ്പൊ മുൻപ് തലയ്ക്ക് ഏറ്റിട്ടുള്ള കഠിനമായിട്ടുള്ള പരിക്കുകൾ പിൽക്കാലത്ത് ബ്രെയിൻ ട്യൂമർ ആകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്?
3: ഇല്ല, അങ്ങനെ മുമ്പുണ്ടാകുന്ന പരിക്കുകളൊന്നും ബ്രെയിൻ ട്യൂമർ ഉണ്ടാക്കാറില്ല. ചിലപ്പോൾ ഈ പരിക്കുകൾക്കും ബ്രെയിൻ ട്യൂമറുകൾക്കും ഒരേ സിംപ്റ്റംസ് ആണ്, ഒരേ ലക്ഷണങ്ങളാണ്. മേ ബി അപസ്മാരം, അല്ലെങ്കിൽ കുറെ കാലങ്ങൾക്ക് ശേഷവും അപസ്മാരം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങള് ലക്ഷണങ്ങൾ ചിലപ്പോൾ ബ്രെയിൻ ട്യൂമറിനും അതുപോലെ പരിക്കുകൾക്കൊക്കെ കോമൺ ആയിട്ട് കാണാറുണ്ട്. മേ ബി അതുവഴി വന്നൊരു മിസ്കൺസെപ്ഷൻ ആവാം. അല്ലാതെ ഈ പഴയ പരിക്കുകളൊന്നും പിന്നീട് ബ്രെയിൻ ട്യൂമർ ആവുക എന്നുള്ളതൊന്നും ഇതുവരെ ഒരു പഠനങ്ങളിലും തെളിഞ്ഞിട്ടുള്ളതല്ല.
2: ഓക്കെ, അപ്പൊ എല്ലാ രോഗങ്ങളെയും പോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറും പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ സാധിക്കുമോ ചികിത്സിച്ച്?
3: ഒട്ടുമിക്ക ബ്രെയിൻ ട്യൂമറും പൂർണ്ണമായിട്ട് ഭേദമാകും. എക്സാമ്പിൾ മെനിഞ്ചിയോമയൊക്കെ പോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഭേദമാകുന്നതാണ്. ചില ടൈപ്പ് ഗ്രേഡ് 1 ഗ്ലയോമയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഭേദമാകുന്നതാണ്. പക്ഷെ ചില ടൈപ്പ് ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ചില ട്യൂമറുകൾ നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിക്കാൻ പറ്റാത്തതോ ചിലവ ചികിത്സിച്ചാൽ പോലും തിരിച്ചു വരാൻ നല്ല സാധ്യത ഉള്ളതോ ഉണ്ട്. എന്നാലും മുമ്പത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ശതമാനം ബ്രെയിൻ ട്യൂമറുകളും പൂർണ്ണമായിട്ട് നേരത്തെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്നത് തന്നെയാണ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. യെസ്, ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം റോബോട്ടിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ അബ്ദുള്ള കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്.
2: ഓക്കെ ഡോക്ടർ, അപ്പൊ ഈ ചികിത്സ പൂർത്തിയാക്കിയ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവും ആയിട്ടുള്ള പുനരധിവാസം അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എങ്ങനെയാണ് സാധ്യമാക്കുന്നത്?
3: ഈ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ലോങ് ടേം ആയിട്ട് ചെറിയ ഇഫക്ട്സുകൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ ബ്രെയിൻ ട്യൂമർ ഏത് ഭാഗത്താണോ ആ ഭാഗത്തെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഫങ്ഷൻ, അപ്പൊ ആ ഒരു ബോഡിയുടെ പാർട്ടിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ചിലപ്പോൾ അത് സംസാരശേഷിയിലാവാം, കാഴ്ചയിലാവാം, കൈയിന്റെയോ കാലിന്റെയോ ബലത്തിലാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വരുന്ന അപസ്മാരാവാം, ഓർമ്മക്കുറവാവാം. അങ്ങനെ ചില ഡിഫക്റ്റുകൾ ഈ ട്യൂമറിന്റെ ഭാഗമായിട്ടും ട്യൂമറിന് എടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും ഉണ്ടാവാം. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാനുള്ള പ്രോസസ്സ് നമ്മൾ ദീർഘകാലത്തേക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, കൈകാലുകളിലേക്കുള്ള ബലക്കുറവാണെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യണം. അപസ്മാരാണെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് അതിന്റെ മെഡിക്കേഷൻ എടുക്കണം. അതുപോലെ കാഴ്ചയ്ക്കും കേൾവിക്കും വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് അതിന്റേതായ രീതിയിലുള്ള റീഹാബിലിറ്റേഷനും കറക്റ്റീവ് മെഷേഴ്സും നമ്മൾ സ്വീകരിക്കേണ്ടി വരും.
2: ഓക്കെ ഡോക്ടർ, അപ്പൊ ഈ സർജറിയോ മറ്റു ചികിത്സകളോ കഴിഞ്ഞാൽ ഒരു രോഗിക്ക് സാധാരണ ലൈഫിലോട്ട് തിരികെ വരാൻ വേണ്ടിട്ട് പൊതുവെ എത്ര സമയമാണ് എടുക്കാറ്?
3: അത് ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യും, ഓരോ അസുഖത്തെയും ഓരോ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി ഡിപ്പെൻഡ് ചെയ്യും. ഈ പറയപ്പെടുന്ന, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മെനിഞ്ചോമയ്ക്ക് ആണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടോ മൂന്നോ ആഴ്ചകൾ കഴിയുമ്പോഴേക്ക് തന്നെ ആള് ഒരു നോർമൽ ലൈഫിലേക്ക് വരും. അത് കഴിഞ്ഞ് വേറെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരാറില്ല. എപ്പോഴെങ്കിലും മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ഒരു ഫോളോ അപ്പ് എന്നത് ഒഴിച്ചാൽ വേറെ ട്രീറ്റ്മെന്റ് വേണ്ടി വരാറില്ല. എന്നാൽ ഗ്ലയോബ്ലാസ്റ്റോമ എന്നൊക്കെ പറയുന്ന അസുഖങ്ങളാണെങ്കിൽ കുറെ

കാലത്തേക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. ചിലപ്പോഴേ ചില അസുഖങ്ങൾ 2 വർഷത്തേക്ക് 3 വർഷത്തേക്കൊക്കെ ട്രീറ്റ്മെന്റ് കീമോതെറാപ്പി കണ്ടിന്യൂസ് എടുക്കേണ്ട അസുഖങ്ങളുണ്ട്. അപ്പൊ അത് ഓരോന്നും ഓരോ അസുഖത്തെയും അതിന്റെ ഗ്രേഡിനെയും ചിലപ്പോൾ ഓരോ ആളുകളെയും ഡിപ്പെൻഡ് ചെയ്യും. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ പൊതുവെ നേരത്തെ തന്നെ കംപ്ലീറ്റ് റിക്കവറിയിലേക്ക് വരും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: സ്റ്റേ ട്യൂൺഡ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, we are back on loudspeaker. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. എന്നാൽ ഇന്നത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം റോബോട്ടിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ അബ്ദുള്ളയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയുവാനുണ്ട്. ഓക്കെ സർ, അപ്പോൾ ഇത്തരം രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബ്രെയിൻ ട്യൂമറുമായി ബന്ധപ്പെട്ട് ബ്രെയിൻ ട്യൂമറുള്ള അതിന് ചികിത്സ തേടുന്ന ആളുകൾക്ക് വേറൊരാളുടെ എന്താ പറയുക സഹായം വളരെ അത്യാവശ്യമാണ്. അത് ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും അതുപോലെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റിംഗ് ടീമിൻ്റെയും നല്ലൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. കാരണം ഇവർക്ക് പല തരത്തിലുള്ള ഡിഫക്റ്റുകളും ചെറിയ ചെറിയ പ്രോബ്ലംസും ഈ അസുഖവുമായി ബന്ധപ്പെട്ടുണ്ടാകാം. അപ്പോൾ ഒരു പരസഹായം പലപ്പോഴും വേണ്ടി വരുന്നതാണ്. ചിലപ്പോൾ നടക്കാൻ വേണ്ടിയാവാം, സംസാരിക്കാനാവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇവർക്ക് നല്ലൊരു ഫാമിലി സപ്പോർട്ട് വേണം. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന ചികിത്സയാണെങ്കിൽ നല്ലൊരു ഫാമിലി സപ്പോർട്ടും ഒരു മെന്റൽ സപ്പോർട്ടും നമുക്കൊരു ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കെയർ ഗീവേഴ്സ് വളരെ ക്ഷമയോടുകൂടി, ഞാൻ പ്രത്യേകം പറയുന്നു ക്ഷമ, കാരണം ബ്രെയിൻ ട്യൂമറുള്ള ആളുകളുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസം വരാം. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ ട്യൂമറിന്റെ ഭാഗമായിട്ടോ അവരുടെ എന്താ പറയുക ആറ്റിറ്റ്യൂഡിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ വന്നേക്കാം. അപ്പൊ അതുമായിട്ടൊക്കെ അത് മനസ്സിലാക്കി അസുഖത്തിന്റെ ഭാഗമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറാൻ പറ്റുന്ന രീതിയിലാവണം നമ്മൾ കെയർ ഗീവേഴ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ടത്.
1: തീർച്ചയായിട്ടും. ഓക്കെ ഡോക്ടർ, അപ്പൊ ഈ ബ്രെയിൻ ട്യൂമർ വരാതെ ഇരിക്കാനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലില് അല്ലെങ്കിൽ ഫുഡ് സ്റ്റൈലില് നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡ് സ്റ്റൈലിലും ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് ഈ ബ്രെയിൻ ട്യൂമർ വരാതിരിക്കാൻ സാധ്യതയുണ്ടോ?
2: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ട്യൂമർ പോലെ അങ്ങനെ വ്യക്തമായൊരു അസോസിയേഷൻ ലൈഫ് സ്റ്റൈലുമായിട്ട് ബ്രെയിൻ ട്യൂമറിനില്ല. എന്നിരുന്നാലും നമുക്ക് ബ്രെയിൻ ട്യൂമർ വന്നൊരാൾക്ക് അതുമായി പൊരുത്തപ്പെടാനും അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഹെൽത്തും ബാക്കി മെന്റൽ ആരോഗ്യങ്ങളും ഒക്കെ വേണം. അതിനുവേണ്ടി നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തുടക്കത്തിൽ ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഏത് ചികിത്സയും നേരിടാനും അതിന്റെ കോംപ്ലിക്കേഷൻസിനെയൊക്കെ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവും. അപ്പൊ പൊതുവെ നല്ല രീതിയിലുള്ള ഹെൽത്തി ഹാബിറ്റ്സ്, അതായത് എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക, എക്സസൈസ് ചെയ്യുക, പ്രോട്ടീൻ ഒക്കെ കൂടിയ ഭക്ഷണം കഴിക്കുക, കൊളസ്ട്രോളും കാർബോഹൈഡ്രേറ്റും ഫാറ്റൊക്കെ കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതലായിട്ട് കഴിക്കുക, വൈറ്റമിൻസും മൈക്രോന്യൂട്രിയൻസും കൂടുതൽ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെയുള്ള ജനറൽ ഹെൽത്തിന് നല്ലതാണ്. ഇത് ബ്രെയിൻ ട്യൂമർ വന്ന ആളുകൾക്കും അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതല്ലാതെ ഏതെങ്കിലും പ്രത്യേകമായ ഡയറ്റ് ഫോളോ ചെയ്തത് കൊണ്ടോ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്തത് കൊണ്ടോ ബ്രെയിൻ ട്യൂമർ വരാതിരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിൽ ഹെൽപ്ഫുൾ ആവാനോ സാധ്യത കുറവാണ്.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ രോഗത്തോട് ഇപ്പോഴും ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന രോഗികൾക്കായിട്ട് അവരുടെ കുടുംബത്തിനോട് ഒരു ഡോക്ടർ എന്ന നിലയിൽ നൽകാനുള്ള ഒരു മെസ്സേജ് എന്താണ്?
2: അവരുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലൈഫിന്റെ അതികഠിനമായ വലിയൊരു സാഹചര്യത്തെ നേരിട്ട് വിജയിച്ചു വന്ന ആളുകളാണ്, അല്ലെങ്കിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ബ്രെയിൻ ട്യൂമർ പൂർണ്ണമായി ഭേദമായിട്ട് അവർ മുമ്പത്തെ പോലെ വളരെ നോർമലായിട്ടുള്ള ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുമ്പ് കേട്ട് പേടിച്ചിരുന്നത് പോലെ എപ്പോ ബ്രെയിൻ ട്യൂമർ വന്നാലും അത് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെന്റ് ഇല്ല, അത് മരണത്തിന്റെ സൈനാണ് എന്നൊക്കെയുള്ള ആ ഒരു കാലഘട്ടമൊക്കെ പോയി. ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട്, നമ്മൾ നിയർ നോർമൽ ലൈഫിലേക്ക് തന്നെ നമുക്ക് വരും. അപ്പോ വളരെ ധീരമായിട്ട് കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾ ട്രീറ്റ്മെന്റിനെ നേരിടണം. ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലും അതിന്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട് തന്നെ ചെയ്യണം. ശരിക്കുമുള്ള ഒരു നോർമൽ ആയിട്ടുള്ള നിങ്ങൾ പഴയ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാന് കുറച്ച് മാസങ്ങളുടെ ഒരു സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാല് നിങ്ങളും പഴയ നിങ്ങളായി തന്നെ മാറും.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും തിരക്കുകൾക്കിടയിലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. സോ താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.
2: താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് മൈ പ്ലഷർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. APL-ഉമായിട്ടായി ഒരു മനോഹരമായ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല RJ അനൂഷയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇനി നമുക്ക് ഇത് അടിച്ചു പൊളിച്ച് ഗെയിം കളിക്കാനുള്ള സമയമാണ്. 4 മണി മുതൽ 6 മണി വരെ എന്ന സമയം. അപ്പം എന്തായാലും ഇന്നും ഒരു അടിപൊളി ഗെയിമൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ. അപ്പം അതിന് മുൻപൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും മഴ പെയ്ത് കുതിർന്നിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കൊട്ടാരക്കര ഏരിയയിൽ. ഇന്ന് കൊല്ലം ജില്ലയിൽ പറയുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കും അതുപോലെ തന്നെ ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രവചനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു അവസ്ഥ പറയുകയാണെങ്കിലും മഴയുടെ തീവ്രത വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രത പാലിക്കുക. പിന്നെ ഈ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും എടുത്ത് പറയുന്നുണ്ട്. സോ മുന്നറിയിപ്പ് ഒന്ന് പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം എടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ കൊട്ടാരക്കര ശിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് കൂടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ അത് എടുത്തെടുത്ത് ഇങ്ങനെ പറയുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് എടുത്തെടുത്ത് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം ഈ ഒരു ഫ്രൈഡേയിലെ വിന്നർ അല്ലെങ്കിൽ ഭാഗ്യവാൻ ഭാഗ്യവതി ചിലപ്പോൾ നിങ്ങളിൽ ആരുമാകാം. അപ്പോൾ എന്തായാലും നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yes, welcome back to Aasraya Premier League with me, RJ Anusha. സ്റ്റുഡിയോ ഗ്ലോഗിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 14 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്ത് ഗെയിം ആയിരിക്കും നമ്മൾ കളിക്കാനായിട്ട് പോകാമെന്ന് എല്ലാവരും ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി കാത്തിരിക്കുകയായിരിക്കും അല്ലേ. എന്തായാലും ഒരു അടിപൊളി ഗെയിമുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അറിവും കൂടി വളർത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് ഇന്നത്തെ ഗെയിം എന്നുള്ള കാര്യം. ഇന്ന് നമ്മൾ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ആസ്ത്രയ പ്രീമിയർ ലീഗിലൂടെ കളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്റർടൈൻമെന്റുമാണ്, പ്ലസ് നമുക്ക് അറിവും കൂടി വർദ്ധിപ്പിക്കാനായിട്ട് ഇന്നത്തെ ഗെയിമിലൂടെ സാധിക്കുന്നതാണ്. എന്തായാലും ജനറൽ ആയിട്ടുള്ള കുറച്ചധികം നല്ല ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഈ പി എല്ലിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഐശ്വര്യയുടെ ആദ്യത്തെ ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ പോവാണ്. ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. കന്നുകാലി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംസ്ഥാനം നമ്മുടെ മനസ്സിലേക്ക് വന്നു കാണും. എന്നാൽ ആ സംസ്ഥാനമാകണമെന്നില്ല, ഒന്നുകൂടി സെർച്ച് ചെയ്തൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് ആൻസർ അറിയിക്കുക കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഏതാണ് എന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291900. 0474291900 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് നിങ്ങളുടെ ആൻസറൊക്കെ അറിയിക്കേണ്ടത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9522 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
0: Ashraya FM 90. Nadinoppam, Nattarkoppam.
3: കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പുമേൽക്കാത്ത കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ക്വാഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേട്ടോണ്ടിരിക്കുന്നത് ആസ്പ്രയ പ്രീമിയർ ലീഗ് ആണ്. കൂടെയുള്ളത് ആർജെ അനുഷയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 28 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മളൊരു കുട്ടി ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചോദ്യത്തിന് ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ മെസ്സേജ് കോൾ കട്ടായി പോവുകയാണെങ്കിലും മെസ്സേജിലൂടെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഏതാണ് എന്നതാണ്. അതിൻ്റെ ആൻസർ നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞിട്ടാണ് അർച്ചന നമുക്ക് മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊല്ലംപടിയിൽ നിന്നും മനീഷാണ്. ഉത്തർപ്രദേശ് എന്ന് തന്നെയാണ് ചേട്ടനും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. കൊട്ടാരക്കരയിൽ നിന്നും ജെയ്സൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശ്. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ എന്നാണ്. ദേവിക, ദക്ഷ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ വെസ്റ്റ് ബംഗാൾ എന്ന് തന്നെയാണ്. ആൻഡ് ബാബു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശ്. സൂസമ്മ സോമച്ചൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഉത്തർപ്രദേശ് എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരിയാണ്. ഹാരിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഉത്തർപ്രദേശ് എന്നാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളും വന്നിട്ടുണ്ട്, ഉത്തർപ്രദേശും വന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ വരുന്നത് ഉത്തർപ്രദേശ് ആണ് കേട്ടോ. ഈ ഒരു സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ളത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്. അപ്പോൾ ചായ ലവേഴ്സൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യവും ആൻസറും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചായ ടൈം കൂടിയാണ്. ചായ കുടിച്ചുകൊണ്ട് വേഗം ചിന്തിച്ചോളൂ. ചിന്തിക്കാനുള്ള സമയം തരാൻ രണ്ട് പാട്ട് വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, മുളമൺ, കൊട്ടാരക്കര.
2: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്, വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പൊ ചായ കുടിക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏറ്റവും മറന്നിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒറ്റ ചായ ലവറും ആൻസർ ചെയ്യാതിരിക്കരുത് എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഡ്രോപ്പ് ആകുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യത്തിന് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രവീണാണ്. അസം എന്ന് പറഞ്ഞിട്ടാണ് പ്രവീൺ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മനീഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അസം. അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും അസം എന്നാണ്. അനീഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് അസം. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. അസം എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചറും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. മിനി സെബാസ്റ്റ്യൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അസം. അതുപോലെ തന്നെ സുസമ സോമശൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും അസം എന്നാണ്. ആൻഡ് ഭാഗ്യലക്ഷ്മി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അസം. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജീവൻ ജോസഫ് ആണ്. മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് അസം എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് അസമാണ് കേട്ടോ. അസം ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല, അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യവും ആൻസറും ആണ് എന്നെടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്കിത് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ഭാരതരത്നം നേടിയ ആദ്യത്തെ സിനിമാ താരം ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഭാരതരത്നം നേടിയ ആദ്യത്തെ സിനിമാ താരം ആരാണ്? അപ്പോൾ ആ സിനിമാ താരം വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291 9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്, വിത്ത് മീ ആർ ജെ അനൂഷ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എ പി എല്ലിലൂടെ നമ്മൾ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിം ആണ് ഇങ്ങനെ കളിക്കുന്നത്. ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിം കളിച്ച് 1 അവർ അങ്ങനെ കഴിഞ്ഞു പോയിരിക്കുകയാണ് കേട്ടോ. ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, ഭാരതരത്നം നേടിയ ആദ്യത്തെ സിനിമാ താരം ഏതാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം. അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ആണ്. രേവതി ശ്രീകുമാർ ഫ്രം വെട്ടിക്കവല, എം ജി ആർ എന്ന് പറഞ്ഞിട്ടാണ് രേവതി നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ആൻസർ. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് സത്യജിത് റേ എന്നാണ്, 1992. ആൻഡ് അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മരദൂർ ഗോപാലൻ രാമചന്ദ്രൻ, എം ജി ആർ എന്നുള്ള ആൻസറാണ് അയച്ചു തന്നിരിക്കുന്നത്. അനീഷ് ഫ്രം കൊല്ലംപടി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് എം ജി രാമചന്ദ്രൻ എന്നാണ്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ എം ജി ആർ എന്നാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അലനാണ്. എം ജി ആർ എന്ന് തന്നെയാണ് അലനും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ. സാനിയ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു എം ജി ആർ. ഭാഗ്യലക്ഷ്മി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് എം ജി ആർ എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സൂസമ്മ സോമച്ചനാണ്, എം ജി ആർ എന്ന് തന്നെയാണ്. സൂസമ്മ ചേച്ചിയും നമുക്ക് അയച്ചിരിക്കുന്ന ആൻസർ. അപ്പോൾ ഭാരതരത്നം നേടിയ ആദ്യത്തെ സിനിമാ താരം ആരാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് വേറെ ആരുമല്ല, മരദൂർ ഗോപാല രാമചന്ദ്രൻ. എം ജി ആർ എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള തമിഴ് ആക്ടറും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ്. 1988 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ എന്ന് അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. വളരെ പ്രസിദ്ധമായിട്ടുള്ള വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്. അപ്പോൾ ജില്ല ഏതാന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
3: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ചോദ്യത്തിന് ആൻസർ അറിയിക്കാനായിട്ട് അറിയിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വെട്ടിക്കവലിൽ നിന്നും രേവതി ശ്രീകുമാറാണ്, വയനാടെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആശയാണ്, വയനാട് എന്ന് തന്നെയാണ് ആശയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. ആൻഡ് കൊല്ലംപടിയിൽ നിന്ന് മനീഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് വയനാട് എന്ന് തന്നെയാണ്. അനുപമ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും വയനാട് എന്ന് തന്നെയാണ്. സുസമ സോമച്ചൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വയനാട്. അശ്വതി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വയനാട്. നൈറ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും വയനാട് എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സോനയാണ്. സോന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും വയനാട് എന്ന് തന്നെയാണ്. അപ്പോൾ പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്ന ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് വയനാടാണ് കേട്ടോ. വയനാട് ജില്ലയിൽ തന്നെ മാനന്തവാടിക്കടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ഭഗവതി ക്ഷേത്രമാണ് ഈ ഒരു വള്ളിയൂർക്കാവ് എന്ന് പറയുന്നത്. ആക്ച്വലി 14th century ഇത് നിർമ്മിക്കപ്പെട്ടതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യ ആധുനിക സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്, ഏത് സ്ഥലത്താണ് എന്നതാണ് ചോദ്യം കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ആധുനിക സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്, ഇന്ത്യയിൽ എവിടെയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ആൻസർ വേഗം കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആദ്യത്തെ ആധുനിക സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് എന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു നേരത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജി അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 33 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ശ്രീകുമാർ ആണ്. കൊൽക്കത്ത എന്ന് പറഞ്ഞിട്ടാണ് രേവതി നമുക്ക് അയച്ചിരിക്കുന്ന ആൻസർ കേട്ടോ. വിശ്വൻ ചേട്ടനാണ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രം ഇളമന്നൂർ. ചേട്ടൻ അയച്ചിരിക്കുന്ന ആൻസർ ഈസ് കൊൽക്കത്ത എന്ന് തന്നെയാണ്. ആൻഡ് കൊല്ലമ്പടിയിൽ നിന്നും അനീഷ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കൊൽക്കത്ത എന്ന് തന്നെയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ആശയാണ്. ആശ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് തുഞ്ചത്തെഴുത്തച്ഛൻ സർവകലാശാല എന്നാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് അർച്ചനയാണ് അയച്ചിരിക്കുന്നത്. വയനാട് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സൂസമ്മ സോമചന്ദ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കൊൽക്കത്ത എന്നാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. കൊൽക്കത്ത എന്ന് തന്നെയാണ് മനോജ് ചേട്ടനും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ആധുനിക സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കൊൽക്കത്തയാണ്. അപ്പോൾ കൊൽക്കത്ത എന്ന ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലം ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും തിരക്കേറിയ പാലം. അപ്പോൾ ആ പാലം ഏതാണെന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്.

போலே, வானம் போலே.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: ഹൈപ്പർമാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: തഹത്തസ്സൈത്തറ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, മലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
0: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: പെൺചന്ദ്രിക ചാർത്തിയ ചൊടികൾ, പെൺചന്ദ്രിക ചാർത്തിയ

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Once again, welcome back to Aspreya Premier League with me, RJ Anusha. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പാലം ബ്രിഡ്ജ് ഏതാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പൊ അതിന് ആൻസർ അറിയിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ മെസ്സേജ് നമുക്ക് ഇത് അയച്ചിരിക്കുന്നത് ഇളമന്നൂരിൽ നിന്നും വിശ്വൻചേട്ടനാണ് ഹൗറ പാലം എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്, ഹൗറ ബ്രിഡ്ജ് എന്ന് തന്നെയാണ് ചേട്ടനും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. വെട്ടിക്കവലയിൽ നിന്നും രേവതി ശ്രീകുമാർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഹൗറ ബ്രിഡ്ജ്. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഹൗറ ബ്രിഡ്ജ് എന്ന് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡെൽവിൻ ആണ്. ഡെൽവിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഹൗറ ബ്രിഡ്ജ് കൊൽക്കത്ത എന്നാണ്. അനീഷ് ഫ്രം കൊല്ലമ്പടിയിൽ നിന്നും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഹൗറ പാലം എന്നാണ്. അർച്ചന, ദേവിക, സൂസമ്മ, സോമശൻ ആൻഡ് ഫൈനലി തങ്കമണി ടീച്ചർ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഹൗറ ബ്രിഡ്ജ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പാലം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഹൗറ പാലമാണ് കേട്ടോ. കൊൽക്കത്തയും അതുപോലെ തന്നെ ഹൗറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു തൂക്കുപാലമാണ് ഈ ഒരു ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഹൂഗ്ലി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പാലം നമ്മുടെ ഇന്ത്യയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് 1965 ഇതിന് രവീന്ദ്ര സേതു എന്ന് പുനഃനാമകരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പാലങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഹൗറ പാലം. അതായത് കണക്കുകൾ നോക്കുകയാണെങ്കിൽ പ്രതിദിനം ലക്ഷക്കണക്കിന് വാഹനങ്ങളും അതുപോലെ കാൽനട യാത്രക്കാരുമാണ് ഈ ഒരു പാലത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5:52 ഇത് 53 കടന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ആശ്രയ പ്രീമിയർ ലീഗിലൂടെയുള്ള ഈ ഒരു ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിം വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ഇട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

നമ്മൾ കണ്ടുവരുന്ന മാസ് ത്രില്ലർ പോലീസ് സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു റിയലിസ്റ്റിക് പോലീസ് പ്രൊസീജിയറൽ ഡ്രാമ. കാസർഗോഡ് നടന്ന ഒരു യഥാർത്ഥ സംഭവവും അതിനെ തുടർന്ന് കേരള പോലീസ് നടത്തിയ അന്വേഷണവുമാണ് ഈ സിനിമ. ഈ സിനിമയുടെ കഥയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ കുറ്റവും ശിക്ഷയും. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി. നായാട്ടിന് ശേഷം പോലീസ് റിയലിസം ജോണറിലുള്ള മറ്റൊരു മലയാള സിനിമ ഇതായിരുന്നു ഈ സിനിമയുടെ ഹൈലൈറ്റ്. ആസിഫ് അലിയെ നായകനാക്കി രാജീവ് രവി സംവിധാനം ചെയ്ത സിനിമയാണ് കുറ്റവും ശിക്ഷയും. യഥാർത്ഥ ജീവിതത്തിലും പോലീസുകാരായ ആളുകളാണ് ഈ ചിത്രത്തിന്റെ എഴുത്തുകാർ. അതുകൊണ്ട് തന്നെ പോലീസ് ജീവിതവും അന്വേഷണവും അവർ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും യഥാർത്ഥ രൂപത്തിൽ തന്നെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.

0: കാസർഗോഡ് ജില്ലയിലെ വിജിലൻസ് ഇൻസ്പെക്ടറും നടനുമായ സിബി തോമസിന്റെ കഥയാണ് ഈ ചിത്രത്തിന്റെ ആധാരം. തുണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിൽ സബ് ഇൻസ്പെക്ടറെ അവതരിപ്പിച്ചുകൊണ്ട് അഭിനയ രംഗത്തെത്തിയ സിബി തോമസ് കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിനായുള്ള കഥ കണ്ടെത്തിയത് തന്റെ പോലീസ് ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. കാസർഗോഡ് നടന്ന ഒരു ജ്വല്ലറി മോഷണ കേസ് പ്രതികളെ പിടിക്കാനായിട്ട് അന്വേഷണ ചുമതലയുള്ള ഇൻസ്പെക്ടർ എന്ന നിലയിൽ സഹപ്രവർത്തകരെ നയിച്ച് ഉത്തരേന്ത്യയിലേക്ക് പോയ അനുഭവത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ചിത്രത്തിന്റെ കഥ രചിച്ചിട്ടുള്ളത്. 5 അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികളെ തേടി അപരിചിതമായ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോകുന്നതും അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ കേന്ദ്ര
1: പ്രമേയം. നമ്മുടെ കൂട്ടത്തിലാൾക്ക് എന്തെങ്കിലും പറ്റിയാലേ അവർ രക്ഷിക്കല്ലേ നമ്മുടെ ഉത്തരവാദിത്തം. തന്നെ രക്ഷിച്ചത് ഓർമ്മയുണ്ടല്ലോ, മറക്കാൻ പാടില്ല. ഓക്കെ പോവാം.
2: അതെ സർ, ഇവിടെ അടുത്ത് തന്നെയുണ്ട് തങ്കപ്പണിയിൽ. അതെ അതെ, ആ നെടുങ്കണ്ടം കേസ്. അതെ, ഉടനെ എത്താം സർ.
0: രാജീവ് രവിയുടെ പതിവ് ശൈലിയില് ഒട്ടും സിനിമാറ്റിക് അല്ലാത്ത റിയൽ ലൈഫിൽ എങ്ങനെയാണോ പോലീസ് ഒരു കേസ് അന്വേഷിക്കുന്നത് അത് അതേപടി കാണിക്കാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാസ് ഡയലോഗുകളോ അൺറിയലിസ്റ്റിക് സ്റ്റണ്ടുകളോ ഈ സിനിമയിലില്ല. സി എ സാജൻ ഫിലിപ്പായി വന്ന ആസിഫ് അലി തന്റെ കരിയറിലെ ഏറ്റവും അടക്കവും ഒതുക്കവുമുള്ള പ്രകടനമാണ് ഈ ഒരു സിനിമയിലൂടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അലൻസിയർ, ഷറഫുദ്ദീൻ, സണ്ണി വെയിൻ, സെന്തിൽ കൃഷ്ണ എന്നിവരടങ്ങുന്ന പോലീസ് സംഘത്തിന്റെ കെമിസ്ട്രി വളരെ സ്വാഭാവികമായിരുന്നു ഈ സിനിമയിലും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand, Samibam Pulaman, Kottarakara.

0: Blackboard.
1: പോലീസ് എന്ന് പറഞ്ഞാൽ ജീപ്പിൽ വന്നിറങ്ങി മാസ് ഡയലോഗ് അടിക്കുന്ന സൂപ്പർ ഹീറോസ് മാത്രമല്ല, വിശപ്പും ഉറക്കമില്ലായ്മയും ഹോം സിക്നസും ഒക്കെയായി ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്ന പക്ഷിയായ മനുഷ്യർ കൂടിയാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെ ഒട്ടും സിനിമാറ്റിക് അല്ലാത്ത രീതിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ച ചിത്രമാണ് രാജീവ് രവിയുടെ കുറ്റവും ശിക്ഷയും. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആർജെ എലിക്കുട്ടി.
2: മാഡം, പ്ലേസ് ഓഫ് ഓക്കറൻസിന് കുറച്ച് ബ്ലഡ് കിട്ടിയിട്ടുണ്ട്, അത് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജ്വല്ലറി ഓണറിന്റെ മകൻ ഒരാളെ സംശയം പറയുന്നുണ്ട്.
3: ഒരു അരവിന്ദൻ, അയാൾ നേരത്തെ ആ ജ്വല്ലറിയിൽ ജോലി ചെയ്തിരുന്നു. എന്തോ തിരുമറിക്ക് അയാളെ പുറത്താക്കി.
4: എന്നാ ആദ്യം അയാളെ പൊക്ക്, സെയിം എമോ ക്രിമിനൽസിനെ ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ റീസെന്റ് ബെയിൽ ഔട്ട് ആയ എല്ലാ തീവ്സിന്റെ വിവരങ്ങൾ അന്വേഷിക്കുക. അവരുടെ വെയർ അബൌട്ട്സ് പറയണം. യു ഷുഡ് ഓൾസോ ചെക്ക് ഇഫ് ദേ ആർ കറന്റ്ലി ആക്റ്റീവ് ഓർ നോട്ട്.
2: കഴിഞ്ഞ വർഷം കുന്നുകരയിൽ ഈ സെയിം എമോയിൽ ഒരു ജ്വല്ലറി മോഷണം നടന്നിട്ടുണ്ട്.
4: ഓക്കേ,
2: അത് പക്ഷേ എല്ലാം ഫ്രഷ് ഓഫൻഡേഴ്സ്.
5: ആ കേസിൽ അറസ്റ്റ് ചെയ്തൊക്കെ ലോക്കക്കള്ളമാരെയാ. മാത്രമല്ല 27 റിക്കവറിയില്ല. ബുദ്ധിമുട്ടാ മാഡം, കേസ് നിൽക്കില്ല, കോടതിയിൽ നിൽക്കില്ല.
2: മാഡം, ഈ ജ്വല്ലറി റോഡിലുള്ള എല്ലാ CCTV ഫുട്ടേജസും കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോസിബിൾ ആയ എല്ലാ ആംഗിൾസും എടുക്കും.
4: ഓക്കേ,
5: റോഡിലെത്ര വണ്ടിയുണ്ട്, ഇവരെ CCTV ചെക്ക് വരുമ്പോഴേക്കേ കള്ളമ്മല എത്ര അടുക്കെ എത്തും. ഈ കേസ് യൂടിയാവും ഉറപ്പാ.
1: കസേരയിലിരുന്ന് കട്ടൻ ചായ കുടിച്ച് ക്ലൂ കണ്ടുപിടിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ രീതിയല്ല ഈ സിനിമ, മറിച്ച് കാസർഗോഡ് മുതൽ ഉത്തരേന്ത്യയിലെ ഒരു അജ്ഞാത ഗ്രാമം വരെ പ്രതികൾക്ക്

0: പോലീസുകാർ നടത്തുന്ന വിയർപ്പൊഴിക്കുള്ള യാത്രയാണ്. യഥാർത്ഥ ജീവിതത്തിൽ പോലീസുകാരനായ സി ബി തോമസിന്റെ അനുഭവത്തിൽ നിന്നുണ്ടായ കഥയായതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ രംഗത്തിനും ജീവിതത്തിന്റെ മണമുണ്ട്. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും പക്വതയാർന്ന പ്രകടനവും റിയലിസ്റ്റിക് മേക്കിങ്ങും ചേരുമ്പോൾ ഈ ചിത്രം മലയാളത്തിലെ വേറിട്ടൊരു പോലീസ് പ്രൊസീജറിന് ഡ്രാമയായി മാറുന്നു.
1: എനിക്ക് കക്കണ്ട ഒരാവശ്യമില്ല. കിട്ടുന്ന ശമ്പളം കൊണ്ട് വളരെ നല്ല രീതിയിൽ പോകുമായിരുന്നു. അതിനിടെ ഒരു കൊച്ചുവട്ട് ഇഷ്ടത്തിലായി. അവളുടെ ചേച്ചിയുടെ കല്യാണത്തിന് ഒരു 20 പേർ കൊടുക്കേണ്ടി വന്നു. ലോണെടുത്ത് പൈസ തിരിച്ചുതരാന്ന് പറഞ്ഞതാ. കണക്കെടുപ്പിന് മുമ്പെല്ലാം ശരിയാക്കാന്ന് വിചാരിച്ചു, പക്ഷെ അവർക്ക് തിരിച്ചുതരാനൊന്നും പറ്റിയില്ല. ഒടുവിൽ കണക്കെടുത്തപ്പോൾ ഞാൻ കള്ളനായി. എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് ഞാൻ കാറ് പിടിച്ചതാ. ഒരു ദയ്യം കാണിച്ചില്ല. എൻ്റെ അമ്മയുടെ പേരിൽ ഒരു 10 സെൻറ് സ്ഥലം ഉണ്ടായിരുന്നു ടൗണില്. അമ്മമാരത് ബലമായിട്ട് എഴുതി വായിച്ചു. എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ല സാറേ. സാറേ സാറേ, ജ്വല്ലറിയിൽ നിന്ന് പോകുന്ന പിന്നെ ഏലക്കാട്ടിലെ പണി ആരോട് ചോദിച്ചാലും പറയും. സത്യം സാറേ ഞാൻ പറഞ്ഞു.
0: ഫിലിം റോൾ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അരുൺകുമാർ വി ആർ ആണ് ഈ ചിത്രം നിർമ്മിച്ചത്. മാധ്യമപ്രവർത്തകനും തിരക്കഥാകൃത്തുമായ ശ്രീജിത് ദിവാകരനും സിബി തോമസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. വലിയ പെരുന്നാൾ, തോട്ടപ്പൻ, കിസ്മത്ത് എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ സുരേഷ് രാജനാണ് ഛായാഗ്രാഹകൻ. ആസിഫ് അലിക്ക് പുറമെ സണ്ണി വെയിൽ, അലൻസിയർ, ഷറഫുദ്ദീൻ, സെന്തിൽ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ നട്ടെല്ല് സാജൻ ഫിലിപ്പ് എന്ന ആസിഫ് അലിയുടെ സബ് ഇൻസ്പെക്ടർ കഥാപാത്രമാണ്. സാധാരണ നമ്മൾ കാണുന്ന പോലീസുകാരനായി അല്ല സാജൻ നമ്മളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മുൻപ് ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ മാനസിക വിഷമങ്ങളും കുറ്റബോധവും വേട്ടയാടുന്ന ശാന്തനായ എന്നാൽ ഡ്യൂട്ടിയിൽ കൃത്യതയുള്ള ഒരു ഓഫീസർ. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും അടക്കവും ഒതുക്കവുമുള്ള പ്രകടനമാണ് ഇത്. കണ്ണുകളിലും ശരീരഭാഷയിലും ആ ഒരു കഥാപാത്രത്തിന്റെ ക്ഷീണവും നിസ്സഹായ അവസ്ഥയും ആസിഫ് മനോഹരമായി കൊണ്ടുവന്നിട്ടുണ്ട്.
2: ഈ വണ്ടി നമ്മുടെ വണ്ടിയാ. ഈ ഇത് KL 37 12 17 ഇത് കൊടുത്ത വണ്ടിയാ. ഈ പോണ ജീപ്പ് നമ്മുടെ പ്ലാനർ കുഞ്ഞിച്ചാൻ്റെ വണ്ടിയാ. ഈ ഒന്നിനി ഈ വണ്ടി ഒന്ന് കാണിച്ചാറ, ഒന്ന് നിർത്തി കാണിച്ചാറ. ആ വണ്ടി ഇവിടുത്തെ വണ്ടിയല്ലത്, നമ്മുടെ മാർക്കറ്റിൽ 1-2 തവണ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു 6 മിനിമാൻ ഉണ്ട്. ആ 6 എനിക്കറിയാവുന്ന വണ്ടികളാണ്. പക്ഷെ ഈ വണ്ടി ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ സെയിൽസിലുണ്ട വണ്ടിയാണ്. നമ്മുടെ മാർക്കറ്റിൽ 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്.
3: ഷെഫിക്കൊന്ന് മാർക്കറ്റിനെ പറ്റി ഒന്നുകൂടെ അന്വേഷിക്കാം, എന്നിട്ട് എന്തെങ്കിലും അറിയണേ ഞങ്ങളോട് ഒന്ന് പറയും. അപ്പോൾ പോയി.
2: ആ ശരി.
0: നമ്മൾക്കറിയാവുന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യാവിഷ്കാരം വെള്ളിത്തിരയിൽ എത്തുമ്പോൾ അതെങ്ങനെയായിരിക്കും അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത് എന്ന ആകാംക്ഷ ഏവരിലും ഉണ്ടാകുമല്ലേ. അങ്ങനെ ഒരു ആകാംക്ഷയും കൗതുകവും പ്രഖ്യാപിച്ച നാൾ മുതലേ ഉണർത്തിയ ഒരു ചിത്രമാണ് രാജീവ് രവി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന കുറ്റവും ശിക്ഷയും. യഥാർത്ഥ സംഭവം നടന്നത് കാസർഗോഡാണെങ്കിലും സിനിമയിൽ ജില്ലയൊന്ന് ചെറുതായിട്ട് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലെ ദനാഗഞ്ചിലേക്കാണ് കേരള പോലീസിന്റെ യാത്ര. ജീവനും കയ്യിൽ പിടിച്ചാണ് സാജനും സംഘവും ദനാഗഞ്ച് എന്ന കുറ്റവാളികളുടെ ഗ്രാമത്തിൽ എത്തുന്നത്. കാലാവസ്ഥ, താമസം, ഭക്ഷണം, ലോക്കൽ പോലീസിന്റെ അലസ മനോഭാവം, ഒരു പരിധിവരെ ഭാഷ തുടങ്ങി പല വെല്ലുവിളികളും സാജനും സംഘത്തിനും നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം മറികടന്ന് ലക്ഷ്യത്തിലെത്തിയാലും സമാധാനമെന്ന് ഇവരെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഈ ഒരു ചിത്രം ഉയർത്തുന്നത്.
3: ഒരു നാട്ടിൽ ചെല്ലുമ്പോ അവിടത്തെ ഭക്ഷണം കഴിക്കാൻ നോക്കും, അല്ലാതെ എല്ലായിടത്തും ഈ ബീഫും പോർക്കും അന്വേഷണം നടക്കാൻ പറ്റും.
4: സാറെ ഇവിടെ ബീഫൊന്നും ഇണ്ടെങ്കിലും കേട്ടോ, ചില്ല വിടാൻ പറ്റില്ല.
5: എല്ലാ ആണെങ്കിലും അടുത്ത ട്രിപ്പിന് ഇറങ്ങുമ്പോഴേ ഇച്ചിരി പച്ചക്കറിയും ഇച്ചിരി വെളിച്ചെണ്ണയും ഒരു ഇൻഡക്ഷൻ കുക്കറോട് ഉണ്ടെങ്കിൽ ചെറുതായിട്ടാണെങ്കിലും നല്ലപോലെ ഉണ്ടാക്കി കഴിക്കാലോ അല്ലേ സാറേ.
3: വെറുതെ അല്ല പക്ഷേ DSP ടൂർ പോകണമെന്ന് ചോദിച്ചു.
5: എന്റെ പൊന്നു സാറേ, വല്ല ഉപ്മാവ് കിട്ടണ കട കണ്ടുപിടിക്കാൻ പറ്റും.
0: പ്രധാന കഥാപാത്രങ്ങളായ സാജൻ ഫിലിപ്പ്, ബഷീർ, രാജേഷ്, രാജീവ്, എബിൻ എന്നിവർ നമുക്ക് അന്യരല്ല കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത സ്റ്റേഷനിലെ നമുക്ക് പരിചയമുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവർ. കേസ് അന്വേഷണ സംഘത്തിലെ ഏറ്റവും മുതിർന്ന പോലീസുകാരന്റെ വേഷമാണ് അലൻസിയർ അവതരിപ്പിക്കുന്ന ബഷീർ. വർഷങ്ങളുടെ സർവീസ് പരിചയമുള്ള, ഏത് പ്രതിസന്ധിയിലും കൂളായി നിൽക്കാൻ കഴിയുന്ന ഒരു പോലീസുകാരൻ. ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ അന്വേഷണത്തിന് പോകുമ്പോൾ തന്റെ പ്രായത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിലും സാജന് ഒരു വലിയ മാനസിക പിന്തുണയാണ് ബഷീർ. അലൻസിയറുടെ സ്വാഭാവികമായ അഭിനയം ചിത്രത്തിന് വലിയൊരു റിയലിസ്റ്റിക് ഫീല് നൽകുന്നുണ്ട്. അന്വേഷണ സംഘത്തിലെ മറ്റൊരു പ്രധാനിയാണ് ഷറഫുദ്ദീന്റെ കഥാപാത്രം. ഒപ്പം അന്വേഷണത്തിനായി ഉത്തരേന്ത്യയിലേക്ക് വണ്ടി കയറുന്ന മറ്റു രണ്ട് പോലീസുകാരാണ് സണ്ണി വേനും സെന്തിൽ
5: കൃഷ്ണിയും.
3: ഞാൻ പാസ്സായി വന്നാൽ കളി മാറും. സാറ് പിന്നെ സാറേന്ന് വിളിക്കേണ്ടി വരും.
5: നീ പാസ്സായ അന്ന് ഞാൻ ഈ പണി വിടും.
3: ഏ അങ്ങനൊന്നും പറയല്ലേ, കേരള പോലീസിന് പിന്നെ അത് നികത്താനാവാത്തൊരു വിടവായി മാറും അല്ലേ.
0: ഈ അഞ്ച് പോലീസുകാരെയും സംവിധായകൻ രാജീവ് രവി കാണിച്ചു തരുന്നത് സാധാരണക്കാരായ മനുഷ്യരായിട്ടാണ്. അവർക്ക് വിശക്കുന്നുണ്ട്, തണുക്കുമ്പോൾ അവർ വിറയ്ക്കുന്നുണ്ട്, ഒരു ഗ്രാമം മൊത്തം തങ്ങളെ തല്ലാൻ വരുമ്പോൾ അവർക്ക് പേടിയാകുന്നുണ്ട്. മാ സിനിമകളിലെ പോലെ ഒറ്റയ്ക്ക് 100 പേരെ അടിച്ചിടുന്നവരല്ല ഇവര്. നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് ഒരു സുപരിചിതമല്ലാത്ത നാട്ടിൽ ചെന്ന് സ്വന്തം ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്ന സാധാരണ മനുഷ്യർ. ആ ഒരു റിയലിസമാണ് ഈ കഥാപാത്രങ്ങളുടെയും സിനിമയുടെയും ഏറ്റവും വലിയ ഭംഗി.

ആധിപത്യത്തിൻ പൊരി ഒരൽപം മാത്രം തേരിച്ചാൽ മതി ലോകം കത്തും മിന്നലായി പാമ്പായി പിണയും ഉച്ചത്തിൻ വഴി കടന്നേ പോണം സത്യത്തിൻ മാളം കണ്ടെത്താനായി കണ്ണു കൂർത്തേ പോണം കാതു മോർത്തേ പോണം.

0: வடிவம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம் ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ലോട്ടസ് റോഡ് പുലമൺ കൊട്ടാരക്കര.

0: വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: പക്ഷെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയാണ് ഒറ്റ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ CSR ഫണ്ടുകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൌകര്യങ്ങൾ ഉണ്ടാക്കണം.
0: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഇമ്പോർട്ട് വളങ്ങൾ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിൽ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകളെല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടു കൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3rd തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 June 9 അദ്ദേഹം 3rd തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ S. സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023ലുണ്ടായ സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19-ന് തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30-നും അഷ്ടമിരോഹിണി വള്ളസദ്യ September 4-നും നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 മുതൽ ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ September 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല 1 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
0: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ എഫ് എം 90. സ്റ്റേ ട്യൂൺഡ്.
2: ഞാൻ നിൻ ഭാരം താങ്ങും ജന്മം എന്നാലും ജന്മം പാഴ്.

0: Flatboard.
1: ഒരു കുറ്റകൃത്യത്തിന്റെ ചുരുളഴിക്കാൻ പോകുന്ന അന്വേഷകന് ഓരോ നിമിഷവും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പ്രതീകാത്മകമായി കാണിക്കാനാകും യാതൊരു ശങ്കകളുമില്ലാതെ. ഒരു കേസ് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ വേറൊന്ന്. കേരളത്തിലെ ഒരു ശരാശരി പോലീസുകാരന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്നാണ് കുറ്റവും ശിക്ഷയും പറയുന്ന അന്തിമമായ വസ്തുത. ഈ സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് ആർജെ ഏലിക്കുട്ടി.
2: कर दिन के हवाले तो रखे गांडू ओहर लेके जाइए ना केरल तो हर खाद में भूसा भर दे हैं
3: എന്തേടോ നടക്കുന്നുണ്ട് എന്നാണ്ടൊക്കെ ഹിന്ദി പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല
4: എടാ അതാ പറയുന്ന പള്ളിക്കുളിച്ച് പഠിക്കുമ്പോൾ നേരെ ജോയ പഠിക്കണമെന്ന്
3: ഉള്ള ഭാഷയുണ്ട് കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ അല്ലേ
5: നാം നേത്രം സൺ ഓഫ് നല്ലറാം സ്ഥലം താമസ വില്ലേജ്
6: किधर रहता है तू
2: घर धनागंज धनागंज धनागंज पाना
5: धनागंज धनागंज
6: धनागंज
1: കേരളത്തിന്റെ പച്ചപ്പിൽ നിന്നും തുടങ്ങി ഉത്തരേന്ത്യയിലെ വരണ്ട നിയമം പോലും തോറ്റുപോകുന്ന ഒരു ഉൾഗ്രാമത്തിന്റെ ഭീതിയിലേക്കാണ് ഈ ഒരു ചിത്രം നമ്മളെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നത്. ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും കയ്യടക്കമുള്ള പ്രകടനവും ഒട്ടും നാടകീയതയില്ലാത്ത മേക്കിങ്ങും ചേരുമ്പോൾ ഈ ഒരു ചിത്രം വെറുമൊരു സിനിമയല്ലാതായി മാറിയിട്ടുണ്ടായിരുന്നു. മറിച്ച് കേരള പോലീസിന്റെ അധികമാരും പറയാത്ത കഠിനാധ്വാനത്തിന്റെ ഒരു നേർക്കാഴ്ചയായി മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ മറ്റൊരു വലിയ പോസിറ്റീവ് അതിന്റെ വിഷ്വൽസ് ആണ് കേട്ടോ. സുരേഷ് രാജനാണ് സിനിമയുടെ ക്യാമറ. അനാവശ്യമായ ലൈറ്റിങ്ങോ കളർ ഗ്രേഡിങ്ങോ ഇല്ലാതെ നാച്ചുറൽ ലൈറ്റിങ്ങിലാണ് ഭൂരിഭാഗം രംഗങ്ങളും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ പച്ചപ്പും മൂടൽ മഞ്ഞും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും ഉത്തരേന്ത്യയിലെ വരണ്ട പൊടി പിടിച്ച മണ്ണിറമുള്ള ഗ്രാമങ്ങളിലേക്കുള്ള വിഷ്വൽ ട്രാൻസിഷൻ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് സുരേഷ് രാജൻ. ക്യാമറ ചലനങ്ങൾ പോലും വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുമായിരുന്നു. പലപ്പോഴും നമ്മൾ ആ ഒരു പോലീസുകാരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് ഈ ഒരു സിനിമ പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്.

0: ഈ സംഭവത്തിന്റെ ഗ്രാവിറ്റി എന്താണെന്ന് എനിക്കറിയോ. കാട് മറ്റത് മറിച്ചു കുറെ വർഷമായില്ലോ സർവീസിൽ കസ്റ്റഡിയിൽ കേസ് എടുത്താൽ മതിയെന്നാണോ? എന്നെ താനൊരു കാര്യം ഓർത്തു, അവന്റെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ ഹാൻഡ്കഫ്, ആൻഡ് ഹി വാസ് നോട്ട് അണ്ടർ അവർ കസ്റ്റഡി. അവൻ എന്തെങ്കിലും പറ്റിയ ഞാനും താനും ഉൾപ്പെടെ ഈ നാട്ടിൽ കളനെ പിടിക്കാൻ വന്ന എല്ലാവരും കൊടുക്കും. എടോ പണി പോയ ഞാനും താനൊക്കെ വല്ല സെക്യൂരിറ്റി പണി എടുത്ത് ജീവിക്കായിരിക്കും. നിനക്ക് വേണ്ടി എല്ലാ വക്കാലത്തും പിടിക്കുന്ന ഈ ബഷീർക്കൊക്കെ എന്ത് സംഭവിക്കുന്ന അറിയോ? ഇത്രയും കാലം അന്തസ്സായിട്ട് പണിയെടുത്തിട്ട് പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥ പോവുകയാണ്. നീ കാരണം
1: ഈ ഒരു സിനിമയിൽ പാട്ടുകൾക്ക് അത്ര പ്രാധാന്യമൊന്നുമില്ല കേട്ടോ. എന്നാലും പശ്ചാത്തല സംഗീതം ഈ ഒരു സിനിമയുടെ മൂഡ് നിശ്ചയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഡോൺ വിൻസെന്റ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. സിനിമയുടെ റിയലിസം കൂട്ടാനായിട്ട് സൗണ്ട് ഡിസൈനും ഒത്തിരി സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ജീപ്പിന്റെ ശബ്ദം, ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ കാറ്റ്, നായകളുടെ കുര, അവിടുത്തെ പ്രാദേശിക ഭാഷാ സംഭാഷണങ്ങളുടെ പശ്ചാത്തലം എന്നിവയെല്ലാം തിയേറ്റർ അല്ലെങ്കിൽ ഹെഡ്ഫോൺ എക്സ്പീരിയൻസിൽ വളരെ റിയൽ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്.
2: ഞാൻ ഒരാളെ കൊന്നിട്ടുള്ള ബഷീർക്കൊക്കെ അറിയാം.
3: അത് നമ്മളെ കുറ്റമല്ലല്ലോ സാറേ.
2: ആരുടെ കുറ്റമാണെങ്കിലും അതങ്ങനെയല്ലേ ബഷീർക്ക്. ഇതുപോലൊരു ദിവസമായിരുന്നു, ഇത്രയും സൈലൻറ്റ്. പെട്ടെന്ന് നമ്മുടെ എസ് ഐ ജോണിയില്ലേ, ഇവൻ കാടിനകത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താണെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നതിന് മുന്നേ തെരുസിലാന്ന് കല്ല് വീഴാൻ തുടങ്ങി. ജോണിയർ ഷീൽഡ് വെച്ച് എനിക്ക് ഏറ് കിട്ടാതെ പ്രൊട്ടക്ട് ചെയ്ത് മുമ്പിൽ നിന്നു. ഡി എസ് പി മെഗാഫോണിൽ കൂടെ എന്തോ ഇൻസ്ട്രക്ഷൻസൊക്കെ തരുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു തരിപ്പായിരുന്നു മൊത്തം. പെട്ടെന്നൊരു ഏറുകൊണ്ട് ജോണി വീണപ്പോൾ ഞാനവരുടെ മുന്നിലായിപ്പോയി. അപ്പോഴാണ് ഞാനവനെ കാണുന്നത്. ഒരു ചെറിയ പയ്യൻ ബഷീർക്ക്, ഇവനൊരു കല്ലുമായിട്ട് എൻ്റെ നേരെ പാഞ്ഞു വരുമായിരുന്നു. അവന്റെ കാലിൽ പോലുമല്ലോ ബഷീർക്ക്, നെഞ്ചില ഞാൻ ഷൂട്ട് ചെയ്തത്.
1: അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റവും ശിക്ഷയും നമ്മൾ കണ്ടു ശീലിച്ച സാധാരണ രീതിയിലുള്ള ഒരു പോലീസ് പടങ്ങളിൽ ഒന്നല്ല. സ്ലോ പേസിൽ കഥ പറയുന്ന അങ്ങേയറ്റം റിയലിസ്റ്റിക് ആയൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. മാസ് ഡയലോഗുകളോ ഹീറോയിസമോ ഇല്ലെങ്കിലും അഞ്ച് സാധാരണക്കാരനായിട്ടുള്ള പോലീസുകാരുടെ വിയർപ്പും കഠിനാധ്വാനവും കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് രാജീവ് രവിക്കും സംഘത്തിനും ഈ ഒരു സിനിമയിലൂടെ സാധിച്ചിട്ടുണ്ട്. ആസിഫ് അലിയുടെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസും കിടിലൻ സാങ്കേതിക വശങ്ങളും ഒത്തുചേരുമ്പോൾ ഇതൊരു മികച്ച സിനിമാ അനുഭവം തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. തിയേറ്റർ ത്രില്ലിനേക്കാൾ ജീവിതത്തോട് അടുത്തു നിൽക്കുന്ന പച്ചയായ മനുഷ്യരുടെ കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും നിരാശപ്പെടാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണ് കുറ്റവും ശിക്ഷയും. ഇരു സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ നമ്മൾ കേട്ടത്. മലയാള സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മനോഹരമായുള്ള സിനിമകളുടെ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ലക്കുട്ടി സൈനിങ് ഓഫ്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: Take a break.
1: Good evening, namaskaram, welcome to Take a Break with me, RJ Anamika. അപ്പൊ ക്ലാബോർഡിലൂടെ നല്ല അടിപൊളി സിനിമാ വിശേഷങ്ങളൊക്കെ എല്ലാവരും കേട്ട് കഴിഞ്ഞു. ഇനി കുറച്ചധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഫുഡ് കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കുന്ന ശീലം പലർക്കും ഉണ്ടല്ലേ. ചിലർക്ക് അക്കാര്യം കുറച്ച് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാം. മറ്റു ചിലരാകട്ടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കുന്നത് മാക്സിമം ഒഴിവാക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ദഹനക്കേടിനും വയറ് വീർക്കുന്നതിനും കാരണമാകുമെന്ന് കരുതിയാണ് പലരും ഈ വെള്ളം കുടി ഒഴിവാക്കുന്നത്. ശരിക്കും ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്തുണ്ടല്ലോ വെള്ളം കുടിക്കുന്നത് ഹെൽത്തി ആണോ എന്നുള്ള കാര്യം പലർക്കുമുള്ള ഒരു സംശയം തന്നെയാണ്. ഈ ഫുഡ് കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആമാശയത്തിലെ ആസിഡിനെയും ദഹനരസങ്ങളെയും നേർപ്പിക്കുകയും ദഹന പ്രക്രിയ പതുക്കിയാക്കുകയും ചെയ്യുമെന്നാണ് പലരും പറയാറുള്ളത് അല്ലെങ്കിൽ കരുതുന്നത്. എന്നാൽ ഇക്കാര്യത്തിന് ശാസ്ത്രീയമായി ായിട്ടുള്ള അടിത്തറ ഇല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കേട്ടോ. ഭക്ഷണത്തിനിടയിൽ മിതമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കുന്നത് ആമാശയത്തിലെ ആസിഡിന്റെയോ എൻസൈമുകളുടെയോ പ്രവർത്തനത്തെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. ആവശ്യാനുസരണം ദഹനരസങ്ങൾ ഉത്പാദിപ്പിക്കാനായിട്ട് നമ്മുടെ ബോഡിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ വെള്ളം കുടിക്കുന്നത് ദഹനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നില്ല. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വലിയ അളവിൽ വെള്ളം കുടിക്കുന്നതിന് പകരം ചെറിയ അളവിൽ സിപ്പ് ചെയ്ത് കുടിക്കുന്നത് കുറച്ചുകൂടി ഗുണപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്ന് പറയാം. ഈ വരണ്ടതോ അല്ലെങ്കിൽ നാര് കൂടിയതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അല്പം വെള്ളം കുടിക്കുന്നത് ഭക്ഷണം കുറച്ചുകൂടി മൃദുവാക്കാനായിട്ടും എളുപ്പത്തിൽ വിഴുങ്ങാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആമാശയത്തിലൂടെയും കുടലിലൂടെയും ഭക്ഷണം സുഗമമായിട്ട് കടന്നു പോകാനായിട്ട് ഈ ഒരു വെള്ളം കുടിക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തിനിടയിൽ കുറേശ്ശെ വെള്ളം കുടിക്കുന്നത് അമിതമായിട്ട് ആഹാരം കഴിക്കുന്ന ആ ഒരു ഹാബിറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഭക്ഷണത്തോടൊപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ദ്രാവകത്തിനായിട്ടുള്ള നമ്മുടെ ബോഡിയുടെ ദൈനംദിന ആവശ്യം നിറവേറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാരം നിലനിർത്താനായിട്ടോ ശരീരഭാരം കുറയ്ക്കാനായിട്ടോ നോക്കുന്നവരാണെങ്കിൽ ഭക്ഷണ സമയത്ത് വെള്ളം കുടിക്കുന്നത് ഒരു മികച്ച ഓപ്ഷനാണ്. ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കുന്നത് അധിക കലോറി ഇല്ലാതെ തന്നെ വയറ് നിറഞ്ഞതായിട്ട് തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നാൽ നിങ്ങളുടെ ശരീരഭാരം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഭക്ഷണ സമയത്ത് കുടിക്കുന്ന അളവ് പരിമിതപ്പെടുത്തുകയും ചെയ്യുക കേട്ടോ. ഇനി വെള്ളം കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് കരുതി ആഹാരത്തോടൊപ്പം അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത് അത്ര നല്ലതല്ല. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒന്നിച്ച് വലിയ അളവിൽ വെള്ളം കുടിക്കുന്നതിന് പകരം ആവശ്യാനുസരണം പതുക്കെ സിപ്പ് ചെയ്ത് മാത്രം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. അതുപോലെ തന്നെ ഭക്ഷണത്തോടൊപ്പം തണുത്ത വെള്ളം കുടിക്കുന്നതിനേക്കാൾ നല്ലത് സാധാരണ ടെമ്പറേച്ചറിലുള്ളതോ അല്ലെങ്കിൽ ചെറിയ ചൂടുള്ളതോ ആയുള്ള വെള്ളമാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി വെള്ളം കുടിക്കുന്നതിന് പുറമെ ദഹനം മെച്ചപ്പെടുത്താനായിട്ട് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് പതുക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നാരകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഉയർന്ന നാരകൾ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് കൺഫേം ചെയ്യുക. അതുപോലെ സമ്മർദ്ദം നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് വെള്ളം കുടിക്കുന്നതിന് പുറമെ ദഹനം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം കാര്യങ്ങൾ. ഈ അസിഡിറ്റി, ഗ്യാസ്, IBS അല്ലെങ്കിൽ വിട്ടുമാറാത്ത ദഹനക്കേട് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് സ്വയം ഒന്ന് ഒബ്സർവ് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. അതനുസരിച്ച് നമ്മുടെ ഹാബിറ്റ് കുറച്ചുകൂടി അറേഞ്ച് ചെയ്യാട്ടോ. ഭക്ഷണത്തിനിടയിൽ വെള്ളം തീരെ കുടിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് കുടിക്കുകയോ ചെയ്യുന്ന രണ്ട് അതിര് കടന്ന രീതികൾ, ഹാബിറ്റുകൾ ഒന്ന് ഒഴിവാക്കാട്ടോ. അപ്പോ ഈ ഫുഡ് കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അമിതമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് പാടില്ല. സിപ്പ് സിപ്പായിട്ട് കുറച്ചധികം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 വിശേഷങ്ങളും അപ്ഡേഷൻസും ഇനിയും പറയാനായിട്ടുണ്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
2: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: വൈഎസ് ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പാസ്പോർട്ടുകളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തുണ്ടല്ലോ, സാധാരണയായിട്ട് ജപ്പാൻ, സിംഗപ്പൂർ, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ പാസ്പോർട്ടുകളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാറുള്ളത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും റെയർ ആയിട്ടുള്ള പാസ്പോർട്ട് ഒരു രാജ്യത്തിന്റേതല്ല, സ്വന്തമായിട്ട് രാജ്യമോ പ്രദേശമോ ഇല്ലാത്ത ഒരു അതുല്യമായിട്ടുള്ള പരമാധികാര സ്ഥാപനമായിട്ടുള്ള സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ടയാണ് ഇത് നൽകുന്നത് കേട്ടോ. ലോകമെമ്പാടുമുള്ള 500 പേർക്ക് മാത്രമേ ഈ ഒരു അസാധാരണ നയതന്ത്ര പാസ്പോർട്ട് ഉള്ളൂ. അപ്പോ ലോകത്തിൽ വെറും 500 പേർക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു റെയർ ആയിട്ടുള്ള പാസ്പോർട്ടിനെ കുറിച്ച് കേൾക്കാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് RJ അനാമിക. അന്താരാഷ്ട്ര നിയമത്തിലെ സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് എന്ന് തന്നെ പറയാം. അന്താരാഷ്ട്ര തലത്തിൽ ഒരു പരമാധികാര സ്ഥാപനമായിട്ട് ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഐക്യരാഷ്ട്രസഭയിലെ നിരീക്ഷക പദവിയും സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ട വഹിക്കുന്നുണ്ട്. കൂടാതെ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണ പാസ്പോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൗരത്വത്തിന്റെയോ ദേശീയതയുടെയോ അടിസ്ഥാനത്തിലല്ല മാൾട്ട പാസ്പോർട്ട് നൽകി വരുന്നത്. പകരം ഗ്രാൻഡ് മാസ്റ്റർ, ഗവേണിംഗ് കൗൺസിൽ മെമ്പേഴ്സ്, മുതിർന്ന നയതന്ത്ര പ്രതിനിധികൾ, അന്താരാഷ്ട്ര മാനുഷിക ദൌത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ വളരെ പരിമിതമായിട്ടുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഇത് നൽകാറുള്ളൂ. യോഗ്യത, ഒഫീഷ്യൽ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒന്നുകൂടിയാണ് ഇത്. ഇനി എന്തിനാണ് ഈ ഒരു പാസ്പോർട്ട് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് മാത്രമേ ഈ ഒരു പാസ്പോർട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ടൂറിസം, കുടുംബ അവധിക്കാല യാത്രകൾ, സ്വകാര്യ അന്താരാഷ്ട്ര യാത്രകൾ എന്നിവയ്ക്കായിട്ട് ഉടമകൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പാസ്പോർട്ട് ഉടമ മാനുഷികമോ നയതന്ത്രപരമോ ആയിട്ടുള്ള കടമകൾ നിർവഹിക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു പാസ്പോർട്ടിന് സാധ്യതയുള്ളൂ. ഒരു വ്യക്തിയുടെ ദൗത്യമോ കാലാവധിയോ പൂർത്തിയാകുന്ന സമയത്ത്, കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഈ ഒരു പാസ്പോർട്ട് നമ്മൾ ഉടൻ തിരികെ നൽകുകയും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ അപൂർവമായിട്ട് ലഭിക്കുന്ന പാസ്പോർട്ട് ആണെങ്കിലും ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും ഇത് അംഗീകരിക്കുന്നില്ല. നിലവിലെ ഏകദേശം 115 രാജ്യങ്ങളെ ഈ ഒരു പാസ്പോർട്ടിനെ ഒരു സാധുവായിട്ടുള്ള നയതന്ത്ര യാത്ര ഡോക്യുമെന്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും റിപ്പോർട്ടുണ്ട്. എന്നിരുന്നാലും അമേരിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ് തുടങ്ങിയ ചില രാജ്യങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് ഈ ഒരു പാസ്പോർട്ട് കാഴ്ചയിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇതിന്റെ കടും ചുവപ്പ് നിറത്തിലുള്ള കവറിൽ സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ട എന്ന് സ്വർണ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. രാജകീയമായിട്ട് തോന്നുന്ന പേരും സൈനിക ചരിത്രവും ഉണ്ടായിരുന്നിട്ടും ഓർഡർ ഓഫ് മാൾട്ട ഇന്ന് പ്രധാനമായിട്ടും മാനുഷിക വൈദ്യ സഹായങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങള്, വൈദ്യസഹായ പ്രവർത്തനങ്ങള്, അഭയാർത്ഥി സഹായം, ദുരന്ത നിവാരണ പരിപാടികള്, സംഘർഷ മേഖലകളിലെ ആരോഗ്യ സംരക്ഷണ സഹായം എന്നിവ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നുകൂടിയാണ്. അപ്പോ ലോകത്ത് വെറും 500 പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പാസ്പോർട്ടിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത് കേട്ടോ. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ടേക്ക് എ ബ്രേക്കിലൂടെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും ഒരുപാടധികം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോ വിശേഷങ്ങൾ മാത്രം പോരല്ലോ, കുറച്ച് മനോഹരമായുള്ള പാട്ടുകൾ കൂടി വേണ്ടേ? സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കുറ്റവാളിയായിട്ട് മുദ്ര കുത്തപ്പെടുക, ആളുകൾ മോശം പറയുക, യഥാർത്ഥ ജീവിതത്തിൽ അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല ഞാനീ പറഞ്ഞതല്ലേ. എന്നാൽ ജയിലിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ജയിൽ ജീവിതം എങ്ങനെയാണ്, അവിടെ റൊട്ടീൻസ് എങ്ങനെയാണ്, ഫുഡ് ഇവയൊക്കെ എങ്ങനെയായിരിക്കും എന്നറിയാനായിട്ട് നിങ്ങൾക്കും അവസരമുണ്ട് കേട്ടോ. സാധാരണക്കാർക്ക് ജയിൽ ജീവിതം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കാണ് ഹൈദരാബാദിലെ ചഞ്ചൽഗുഡയിലെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഒരു ജയിൽ മ്യൂസിയം ാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. ജയിൽ ജീവിതം, റൊട്ടീൻസ്, ഭക്ഷണം എന്നിവയെ കുറിച്ച് വിസിറ്റേഴ്സിന് ധാരണ നൽകുന്നതിനാണ് ഇങ്ങനെ ഒരു സംരംഭം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ 28 മുതൽ ഫീൽ ദ ജയിൽ എന്ന ഈ അവസരം വിനിയോഗിക്കാനായിട്ട് പൊതുജനങ്ങൾക്ക് അനുമതി നൽകി തുടങ്ങിയിട്ടുണ്ട്. ഫീൽ ദ ജയിൽ എന്നീ ഒരു സംരംഭത്തിൽ വൺ ഡേ ജയിൽ എക്സ്പീരിയൻസ് എന്ന പാക്കേജ് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ജയിൽ മ്യൂസിയത്തിൽ ഒരു ദിവസം ചെലവഴിക്കാനായിട്ട് ഫീസായിട്ട് 500 രൂപ മുൻകൂട്ടി അടച്ചാൽ മതിയായിരിക്കും. ഫീസ് അടയ്ക്കുന്ന ആളുകൾക്ക് യൂണിഫോമും പാത്രവും ഉൾപ്പെടെ ജയിലിലെ അന്തേവാസികളെ യൂസ് ചെയ്യുന്ന എല്ലാ സേവനങ്ങളും നൽകുന്ന ഒന്നാണ്. എന്നാൽ ജയിലിനകത്ത് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് തങ്ങളുടെ ഫോൺ ഉൾപ്പെടെയുള്ള വസ്തുക്കള് ജയിൽ അതോറിറ്റി ഏൽപ്പിക്കണമെന്ന കർശന നിബന്ധനയും ഉണ്ട് കേട്ടോ. ഇവിടെ ജയിലിൽ കിടക്കുന്ന സമയത്ത് പുറമേ നിന്ന് ആരുമായിട്ടും ഒരു ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കില്ല. ശക്തമായിട്ടുള്ള ഇരുമ്പ് വാതില്, ഒരു ജനല്, ഇന്ത്യൻ ശൈലിയിലുള്ള ടോയ്ലറ്റ് ഇവയൊക്കെ ഉണ്ടായിരിക്കും. വിനോദത്തെക്കാൾ കൂടുതൽ അവബോധമാണ് ഈ ഒരു പദ്ധതിയിലൂടെ മെയിൻ ആയിട്ടും ലക്ഷ്യമിടുന്നത് കേട്ടോ. 1796 ഈ ഒരു ജയിൽ ഘടന നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. 3 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കെട്ടിടത്തിന്റെ തൂണുകളും ചുവരുകളും ഹൈദരാബാദിലെ ഗോൾക്കൊണ്ടയെ അനുസ്മരിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. റവന്യൂ, ജുഡീഷ്യൽ, മെഡിക്കൽ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ ഒരു കൺട്രോളിലായിരുന്നു ഈ ഒരു ജയിൽ. 1981 മാത്രമാണ് ഇത് ജയിൽ വകുപ്പിന് കീഴിലായിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2012 വരെ ഇതൊരു ജയിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ അവസ്ഥ കുറച്ചുകൂടി മോശമാകാൻ തുടങ്ങിയ സമയത്താണ്, ആ ഒരു സിറ്റുവേഷനിലാണ് ഇത് മ്യൂസിയം ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോ 500 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 24 hours നിങ്ങൾക്ക് ജയിലിൽ കിടക്കാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കാണ് ഹൈദരാബാദിലെ ചഞ്ചൽഗുഡയിലെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. യഥാർത്ഥ ജയിലല്ല, ഇതൊരു ജയിൽ മ്യൂസിയം ആണ് കേട്ടോ. ഇതുപോലെ ടേക്ക് എ ബ്രേക്കിലൂടെ ഒരുപാടധികം വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ആകാശത്തിലെ അത്ഭുത കാഴ്ചകളിലെ ഏറ്റവും വിസ്മയകരമായിട്ടുള്ള ഒന്നാണ് സൂര്യഗ്രഹണം അല്ലേ. ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യന്റെയും മധ്യേ എത്തുന്ന സമയത്ത് സൂര്യന്റെ പ്രകാശം ഭാഗികമായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ മറയുന്ന ഈ ഒരു റെയർ ആയിട്ടുള്ള പ്രതിഭാസം മനുഷ്യരെ ഇന്നും ആകർഷിക്കുന്ന ഒന്നാണ്. ശാസ്ത്രീയമായിട്ടും സാംസ്കാരികമായിട്ടും ഏറെ പ്രാധാന്യമുള്ള സൂര്യഗ്രഹണം പ്രകൃതിയുടെ ക്രമീകരണത്തെയും ബഹിരാകാശത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ സൂര്യഗ്രഹണത്തെ കുറിച്ച് പറയുന്നത് എന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്. 2026 രണ്ട് സൂര്യഗ്രഹണമാണ് സംഭവിക്കുന്നത് കേട്ടോ. അതിൽ ആദ്യത്തേത് ഫെബ്രുവരി 17 ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സൂര്യഗ്രഹണം ഓഗസ്റ്റ് മാസത്തിൽ സംഭവിക്കാനായിട്ട് പോവാണ് കേട്ടോ. അഗ്നിവലയം അഥവാ സർക്കിൾ ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ഏറ്റവും ഡ്യൂറേഷൻ ഏറിയ സൂര്യഗ്രഹണമായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അനുസരിച്ച് ഓഗസ്റ്റ് 12 ഈ ഒരു ഗ്രഹണം സംഭവിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓഗസ്റ്റ് 12 രാത്രിയിലാണ് ഇത് മെയിൻ ആയിട്ടും വരുന്നത്. ഗ്രഹണത്തിന്റെ ഭാഗിക ഘട്ടം രാത്രി 9:04 സ്റ്റാർട്ട് ചെയ്ത് പുലർച്ചെ 4:25 അവസാനിക്കും. സൂര്യഗ്രഹണത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടം 6:23 നീണ്ടു നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രഹണത്തെ ഏറ്റവും ഡ്യൂറേഷൻ ഏറിയ സൂര്യഗ്രഹണമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇത് എവിടേക്ക് ദൃശ്യമാകും എന്ന് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 12 നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകില്ല. കാരണമുണ്ടല്ലോ, ഈ സൂര്യഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ രാത്രിയായിരിക്കും. എന്നാൽ നാസ അതിന്റെ യൂട്യൂബ് ചാനലിലെ ഗ്രഹണം തത്സമയം സംരക്ഷണം ചെയ്യുന്നതായിരിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാനായിട്ട് കഴിയും കേട്ടോ. നിലവിൽ ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്പെയിൻ, ആർട്ടിക് മേഖലയിലെ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ഈ ഒരു ഗ്രഹണം ദൃശ്യമാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോ ഈ വർഷത്തെ രണ്ടാമത്തെ സൂര്യഗ്രഹണം ഓഗസ്റ്റ് 12 സംഭവിക്കാനായിട്ട് പോവാണ് കേട്ടോ. അഗ്നിവലയം അഥവാ സർക്കിൾ ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ഏറ്റവും ഡ്യൂറേഷൻ ഏറിയ സൂര്യഗ്രഹണമാണിത് സംഭവിക്കാനായിട്ട് പോകുന്നത്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ ഐഫോണിന്റെ സ്ക്രീനിന്റെ മുകളിലായിട്ട് പച്ച അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള ചെറിയ ഡോട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നാം അവ കാണാറുണ്ടെങ്കിലും അവയുടെ യഥാർത്ഥ അർത്ഥം അറിയില്ലെന്ന് മാത്രം. ആപ്പിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യത സവിശേഷതകളിൽ ഒന്നാണ് ഈ ചെറിയ ഡോട്ടുകൾ. ഏതെങ്കിലും ഒരു ആപ്പ് ഫോണിന്റെ ക്യാമറയോ മൈക്രോഫോണോ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഈ ഡോട്ടുകളിലൂടെ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഇക്കാലത്ത് ഡിജിറ്റൽ സ്വകാര്യത ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഫോണിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തത്സമയം അറിയാനായിട്ട് ഈ ഐഫോൺ ഡോട്ടുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഐഫോൺ സ്ക്രീനിന്റെ മുകളിലായിട്ട് ഒരു പച്ച ഡോട്ട് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം ഒരു ആപ്പ് നിങ്ങളുടെ ക്യാമറ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോട്ടോ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴോ ഫേസ് ടൈം കോൾ ചെയ്യുമ്പോഴോ ഒരു വീഡിയോ മീറ്റിംഗിൽ ചേരുമ്പോഴോ പച്ച ഡോട്ട് പ്രത്യക്ഷപ്പെടുന്നത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. രസകരം എന്ന് പറയട്ടെ, ഒരു ആപ്പ് ക്യാമറയും മൈക്രോഫോണും ഒരേ സമയം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഐഫോൺ ഇപ്പോഴും ഗ്രീൻ ഡോട്ട് മാത്രമേ കാണിക്കാറുള്ളൂ. ഇനി ഒരു ആപ്പ് മൈക്രോഫോൺ ആക്സസ് ചെയ്യുന്നുണ്ടെന്നാണ് ഓറഞ്ച് ഡോട്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഫോൺ കോളുകൾ ചെയ്യുമ്പോഴോ വോയിസ് നോട്ടുകൾ റെക്കോർഡ് ചെയ്യുമ്പോഴോ സിരി യൂസ് ചെയ്യുന്ന സമയത്തോ വോയിസ് മെസ്സേജുകൾ അയക്കുന്ന സമയത്തോ ഇത് പലപ്പോഴും ദൃശ്യമാകാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഫോൺ നിലവിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നതിനുള്ള ഐഫോണിന്റെ ഒരു മാർഗമാണ് എന്ന് തന്നെ പറയാം. അതുപോലെ മിക്ക കേസുകളിലും ഒരു ക്യാമറയോ മൈക്രോഫോണോ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഒരു ഡോട്ടുകൾ ദൃശ്യമാകാറുള്ളൂ. എന്നാൽ ഫോണിൽ അത്തരം ആപ്പുകളൊന്നും ഓപ്പൺ ചെയ്യാത്ത സിറ്റുവേഷനിൽ ഒരു പച്ച അല്ലെങ്കിൽ ഓറഞ്ച് ഡോട്ട് കാണുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനർത്ഥം എന്തെങ്കിലും അപകടമുണ്ടെന്നല്ല, പക്ഷേ നിങ്ങൾക്ക് മുമ്പ് അനുമതി നൽകിയ ഒരു ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ക്യാമറയോ മൈക്രോഫോണോ യൂസ് ചെയ്യുന്നുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഏത് ആപ്പാണ് ഈ സവിശേഷതകൾ യൂസ് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ നിങ്ങളുടെ ഐഫോണിന്റെ മുകളിലായിട്ട് വലത് വശത്ത് നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കൺട്രോൾ സെന്റർ ഓപ്പൺ ചെയ്യുക. ഇവിടെ സ്ക്രീനിന്റെ മുകളിലായിട്ട് അടുത്തിടെ ക്യാമറയോ മൈക്രോഫോണോ യൂസ് ചെയ്ത ആപ്പിന്റെ പേര് ആപ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ ഗ്രീൻ ഓറഞ്ച് ഡോട്ടുകൾ ഓഫ് ആക്കാനായിട്ടുള്ള ഓപ്ഷൻ ആപ്പിൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നില്ല എന്ന് തന്നെ പറയാം കേട്ടോ. iOSൽ ഒരു സ്ഥിരം സ്വകാര്യത സവിശേഷതയായിട്ട് കമ്പനി ഇവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് അവരുടെ ഫോണിന്റെ സെൻസിറ്റീവ് സവിശേഷതകളെ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ട് കഴിയും. ഇനി ഈ ഒരു ക്യാമറ മൈക്രോഫോൺ പെർമിഷൻ എങ്ങനെ ഓഫ് ആക്കാം എന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ആക്സസ് ലിമിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലളിതമായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് പാലിക്കേണ്ടതാണ്. അതിനായിട്ട് നിങ്ങളുടെ ഐഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ ടാപ്പ് ചെയ്യുക. ഇനി ക്യാമറ അല്ലെങ്കിൽ മൈക്രോഫോൺ ഓപ്ഷൻ ചൂസ് ചെയ്യുക. പെർമിഷൻ ലഭിച്ച എല്ലാ ആപ്പുകളുടെയും ഒരു ലിസ്റ്റ് അവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഏതൊരു ആപ്പിന്റെയും അനുമതികളെ ഉടനടി പ്രവർത്തനരഹിതമാക്കുക. ഇങ്ങനെ നിങ്ങളുടെ സ്വകാര്യത മികച്ച രീതിയിൽ നിങ്ങൾക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയുന്ന ഒന്നുകൂടിയാണ്. ടേക്ക് എ ബ്രേക്ക് ഓൺ ആശ്രയ FM 90 വിത്ത് മീ ആർജെ അനാമിക.
2: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുളിക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇരുണ്ട ആകാശത്ത് രണ്ട് പ്രകാശ കണങ്ങൾ അടുത്തു വന്ന് നിൽക്കും. അകലെ നിന്ന് നോക്കുന്നവർക്ക് ആ കാഴ്ച രണ്ട് നക്ഷത്രങ്ങൾ ചുംബിക്കുന്നത് പോലെ തോന്നും. ആ ഒരു അത്ഭുത നിമിഷത്തെയാണ് കോസ്മിക് കിസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ചുംബനമല്ല, പക്ഷെ മനുഷ്യന്റെ കാൽപ്പനികതയെ തൊട്ടുണർത്തുന്ന ഒരു ആകാശ വിസ്മയമാണ് എന്ന് തന്നെ പറയാം. കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒരു ചെറിയ നിമിഷത്തേക്ക് ഒന്നിച്ചു വരുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു മിറക്കിൾ എന്നൊക്കെ പറയാം. ആകാശത്ത് ഇന്നലെയും ഇന്നുമായിട്ട് കോസ്മിക് കിസ് എന്നറിയപ്പെടുന്ന ആകാശ വിസ്മയം ദൃശ്യമാകുമെന്ന് സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹങ്ങളായിട്ടുള്ള ശുക്രനും വ്യാഴവും അടുത്തടുത്ത് വരുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ ഇത്. ഭൂമിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാഴ്ച കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ടെലിസ്കോപ്പ് പോലുള്ള ഉപകരണങ്ങൾ ഇല്ലാതെ തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ ഒരു കാഴ്ച കാണാനായിട്ട് കഴിയും. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള സമയത്താണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കാട്ടോ. നമ്മുടെ ഭൂമിയിൽ നോക്കുമ്പോൾ മാത്രമാണ് ഗ്രഹങ്ങൾ അടുത്ത് വരുന്നത് പോലെ കാണപ്പെടുന്നത്. നക്ഷത്രങ്ങൾക്കിടയിൽ ഏറ്റവും തിളക്കത്തോടെ കാണുന്നത് ശുക്രനും കൂടി അല്പം പ്രകാശം കുറഞ്ഞ വ്യാഴത്തെയും കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ആ നക്ഷത്രങ്ങൾക്കിടയിൽ കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരം ഉണ്ടാകും. ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പോലെയാണ് തോന്നുന്നത് കേട്ടോ. സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെയുള്ള സമയത്ത് വളരെ വെളിച്ചമുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി ആകാശം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മനോഹരമായുള്ള ദൃശ്യം കാണാനായിട്ട് സാധിക്കും. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിനുള്ള പ്രത്യേകത കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് രണ്ട് ഗ്രഹങ്ങളും നേർരേഖയിൽ അടുത്ത് വരുന്നത് പോലെ തോന്നുന്നത്. ജൂൺ 8-9 തീയതികളിലെ ശുക്രനും വ്യാഴവും ഒരുമിച്ചു വരുന്ന ഈ ഒരു കാഴ്ച കാണാനായിട്ട് കഴിയുമെങ്കിലും ഈ വിസ്മയ കാഴ്ച പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നല്ലാട്ടോ. ജൂൺ 11-15 വരെയുള്ള തീയതികളിലെ വ്യാഴത്തിനും ശുക്രനും ഒപ്പം ബുധൻ കൂടി ചേരുന്നതോടുകൂടി പടിഞ്ഞാറൻ ആകാശത്ത് 3 ഗ്രഹങ്ങൾ നിരന്നു നിൽക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും പ്രപഞ്ചം ഒരുക്കുന്ന ഒരു പ്രണയ കഥ അതാണ് കോസ്മിക് കിസ് എന്ന് പറയുന്നത്. കോസ്മിക് കിസ് അല്ലെങ്കിൽ പ്ലാനറ്ററി കഞ്ചക്ഷൻ എന്ന് വിളിക്കുന്ന ഗ്രഹങ്ങളുടെ അപൂർവ ഒത്തുചേരലിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ വിൻഡോയുടെ അരികിലിരുന്ന് പാടങ്ങളും അരുവികളും ആകാശ കാഴ്ചകളും മനോഹരമായിട്ടുള്ള പച്ചപ്പും ഒക്കെ ആസ്വദിച്ചുള്ള ട്രെയിൻ യാത്ര വളരെ രസകരമാണല്ലേ. ഡിജിറ്റൽ യുഗത്തിന് മുൻപ് ട്രെയിൻ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അക്കാലത്തെ ട്രെയിൻ ടിക്കറ്റുകളും നല്ല ഓർമ്മ കാണും. രണ്ട് വശങ്ങളിലും നിരനിരയായിട്ട് ദ്വാരങ്ങളുള്ള പേപ്പർ ടിക്കറ്റുകൾ. ഈ ടിക്കറ്റുകളിലെ ആ ദ്വാരങ്ങൾ പലരും ഒരു അലങ്കാരമാണെന്നാണ് കരുതിയിട്ടുള്ളത്. ശരിക്കും ഈ ദ്വാരങ്ങൾക്ക് പിന്നിലായിട്ട് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുണ്ടായിരുന്നു കേട്ടോ. അതായത് വളരെ പ്രധാനപ്പെട്ട സാങ്കേതിക ഉപയോഗം. ഈ ദ്വാരങ്ങളെ സ്പ്രോക്കറ്റ് ഹോളുകൾ എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. കമ്പ്യൂട്ടറുകളും പ്രിന്ററുകളും വ്യാപകമാകുന്നതിന് മുൻപായിട്ട് റെയിൽവേ ടിക്കറ്റുകൾ അച്ചടിച്ചിരുന്നത് ഡോട്ട് മാട്രിക്സ് പ്രിന്ററുകൾ യൂസ് ചെയ്തിട്ടായിരുന്നു. റെയിൽവേ ടിക്കറ്റുകൾ അച്ചടിക്കാനായിട്ട് പേപ്പർ ഷീറ്റുകളോ പേപ്പർ റോളുകളോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രിന്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അച്ചടി തെറ്റാതെ അതിലെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് പേപ്പർ ഒരേ വരിയിൽ ഒരേ അകലത്തിൽ നീങ്ങേണ്ടതുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ട് പ്രിന്റ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനായിട്ടാണ് സ്പ്രോക്കറ്റ് ഹോളുകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ സ്പ്രോക്കറ്റ് ഹോളുകൾ പ്രിന്ററിന്റെ ഫീഡ് മെക്കാനിസത്തെ പേപ്പർ ഇരുവശത്തു നിന്നും സുരക്ഷിതമായിട്ട് പിടിക്കാനായിട്ടും അച്ചടി സമയത്ത് കൃത്യതയോടെ മുന്നോട്ട് നീക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പേപ്പറുകളുടെ സുഗമവും ഏകീകൃതവുമായുള്ള ചലനം ഉറപ്പാക്കാനായിട്ട് ഈ ദ്വാരങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രിന്ററിനുള്ളിലെ ചെറിയ പല്ലുകളുള്ള ചക്രങ്ങളെ ഈ ദ്വാരങ്ങളെ കൃത്യമായിട്ട് ഘടിപ്പിച്ച് പേപ്പർ മുന്നോട്ട് വലിക്കുന്നുണ്ട്. ഇതിലൂടെ പേപ്പർ വഴുതി പോകാതെയും അച്ചടി തെറ്റാതെയും സൂക്ഷിക്കുകയും ചെയ്തു കേട്ടോ. സാങ്കേതിക വിദ്യ വികസിച്ചതോടുകൂടി ദ്വാരങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇന്ത്യൻ റെയിൽവേ പുതിയ ടിക്കറ്റ് സംവിധാനവും ആധുനിക പ്രിന്ററുകളും പിന്നീട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നൂതന പ്രിന്റിംഗ് രീതികൾക്ക് സ്പ്രോക്കറ്റ് ഫെഡ് പേപ്പർ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ റെയിൽവേ ടിക്കറ്റുകളിൽ നിന്ന് വശങ്ങളിലെ ദ്വാരങ്ങൾ അങ്ങോട്ട് ഇല്ലാതായി. പല യാത്രക്കാർക്കും ഇന്നും ഈ ഒരു ടിക്കറ്റ് ഒരു നൊസ്റ്റാലജി തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല, ബാങ്കുകൾ, സർക്കാർ ഓഫീസുകൾ അടങ്ങിയിട്ടുള്ള ഇടങ്ങളിലും ഡോട്ട് മാട്രിക് പ്രിന്ററുകൾ വ്യാപകമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിലെ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയുടെ ഓർമ്മകളായിട്ട് ഇവ ഇന്നും നിലനിൽക്കുന്ന ഒന്നുകൂടിയാണ്. ഈ ഡിജിറ്റൽ ടിക്കറ്റ് യുഗത്തിന് മുൻപ് തന്നെ ട്രെയിൻ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു പേപ്പർ ടിക്കറ്റുകൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണല്ലേ. എന്തായാലും ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രാത്രികളെ മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധിയുമായിട്ട് ആർ ജെ ശ്രീശാന്ത് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. സോ ഇന്നത്തേക്ക് എനിക്ക് ഇവിടുന്ന് ബൈ പറഞ്ഞേ പറ്റൂ. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ ടേക്ക് എ ബ്രേക്ക് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി വിഷയത് കൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മുടെയൊക്കെ ലൈഫിലെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ചിലത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കൂടെ കിട്ടുന്നതാണ്. മറ്റു ചിലത് നമ്മൾ യാത്രക്കിടയിൽ കണ്ടെത്തുന്നതാണ്. പ്രണയമായാലും സൗഹൃദമായാലും തുടക്കത്തിൽ അതിലൊരു വല്ലാത്ത ഭംഗിയുണ്ടാവും. പരസ്പരം അറിയാനും സംസാരിക്കാനും എപ്പോഴും കൂടെ ഉണ്ടാകാനും നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ ആ ഒരു അടുപ്പം പതിയെ പതിയെ നമ്മൾ അറിയാതെ തന്നെ ഒരു തടവറയായി മാറാറുണ്ടോ? എനിക്കെന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ബന്ധത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്തുനിന്നാണ് പലപ്പോഴും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം നീ നടന്നാൽ മതി, ഞാൻ പറയുന്നവരോട് മാത്രം സംസാരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവിടെ സ്നേഹത്തേക്കാൾ കൂടുതൽ സ്വാർത്ഥതയാണ് കടന്നു വരുന്നത്. നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. അവരുടേതായ ഇഷ്ടങ്ങളുമുണ്ട് എന്ന് അംഗീകരിക്കാൻ കഴിയുമ്പോഴാണ് ആ ബന്ധം ശരിക്കും മനോഹരമാവുന്നത്. ആരുടെയും ചിറകരിഞ്ഞ് കൂട്ടിനുള്ളിൽ ഇടുമ്പോഴല്ല, അവർക്ക് പറക്കാൻ ആകാശം കാണിച്ചു കൊടുക്കുമ്പോഴാണ് സ്നേഹം പൂർണ്ണമാവുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഏതൊരു ബന്ധത്തിലും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സ്പേസ്, അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. പലർക്കും ഇതൊരു നെഗറ്റീവ് വാക്കായാണ് തോന്നാറുള്ളത്. സ്പേസ് ചോദിച്ചാൽ എന്നെ അവഗണിക്കുകയാണോ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സത്യം അതല്ല. ഒരു ചെടി നന്നായിട്ട് വളരണമെങ്കിൽ അതിന് കാറ്റും വെളിച്ചവും ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യരും. 24 മണിക്കൂറും ഒരാളുടെ കാര്യത്തിൽ ഇടപെടുകയും അവർ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നുവെന്ന് സദാസമയവും അന്വേഷിക്കുകയും ചെയ്യുന്നത് ശരിക്കും സ്നേഹമാണോ? അതൊരു തരം ശ്വാസം മുട്ടിക്കലാണ്. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അവരുടെ കൂട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കാനോ അല്ലെങ്കിൽ കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കാനോ ഒക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടാവും. ആ സ്വാതന്ത്ര്യം സന്തോഷത്തോടെ വിട്ടുകൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. ഒരാൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത് അവർക്ക് മറ്റൊരോപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാകരുത്, മറിച്ച് അവർ അവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാകണം. അതാണ് യഥാർത്ഥ സ്നേഹം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ കെയറിങ്ങും പൊസിറ്റീവ്നെസ്സും തമ്മില് വളരെ നേർത്ത ഒരു വരമ്പേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. നീ അവിടെ പോകാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അതാണ് എനിക്ക് സമാധാനം എന്ന് പറയുന്നത് ഒട്ടും കെയറിങ് അല്ല, അത് നമ്മുടെ ഇൻസെക്യൂരിറ്റിയാണ്. മറിച്ച് നീ ധൈര്യമായിട്ട് പോയിട്ട് വാ, എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുന്നതാണ് യഥാർത്ഥ കെയറിങ്. നമ്മൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു പേടി മനസ്സിൽ വരും, അവരെ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെടുമോ എന്ന്. ആ പേടി കാരണമാണ് നമ്മൾ അവരൊരു പരിധിക്കപ്പുറം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എത്രയൊക്കെ നിയന്ത്രിച്ചാലും ഒരു കാരണവശാലും കൂടെ നിൽക്കില്ല എന്ന് തീരുമാനിച്ചവർ എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താലും നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നവർ ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. ആ ഒരു വിശ്വാസമാണ് ഏത് ബന്ധത്തിൻ്റെയും അടിത്തറ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിൽ മാത്രമല്ല സൗഹൃദങ്ങളിലും ഈ പറയുന്ന ഫ്രീഡം വളരെ അത്യാവശ്യമാണ്. കോളേജ് കാലഘട്ടത്തിലോ സ്കൂൾ കാലഘട്ടത്തിലോ ഉണ്ടായിരുന്ന അതേസമയം എൻ്റെ കൂട്ടുകാരൻ എനിക്കെപ്പോഴും നൽകണമെന്ന് വാശി പിടിക്കുന്നത് ഒരുതരം ബന്ധനമാണ്. മനുഷ്യർ വളരുന്നതിനനുസരിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറും, പുതിയ ഉത്തരവാദിത്തങ്ങൾ വരും, ജോലി തിരക്കുകൾ കൂടും. അപ്പോൾ പണ്ടത്തെ പോലെ ഫോൺ വിളിക്കാനോ കാണാനോ പറ്റിയില്ലെന്ന് വരും. അവിടെ എൻ്റെ സുഹൃത്ത് എന്നെ മറന്നുപോയെന്ന് പരാതിപ്പെടുന്നതിന് പകരം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ തിരക്കുകൾ മനസ്സിലാക്കി കൊടുക്കുന്ന പിന്തുണയാണ് യഥാർത്ഥ സൗഹൃദം. മാസങ്ങളോളം സംസാരിച്ചില്ലെങ്കിലും ഒരു ദിവസം വിളിക്കുമ്പോൾ പണ്ടത്തെ അതേ വൈബിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു സ്വതന്ത്രമായ ബന്ധമാണ്. അവിടെ നിബന്ധനമില്ല, പരാതിയില്ല, പരസ്പരമുള്ള മനസ്സിലാക്കൽ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മുടെ ഫാമിലി ലൈഫിൽ ഈ പറയുന്ന സ്പേസൊക്കെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം തീർച്ചയായും ഉണ്ട് എന്നാണ്. പലപ്പോഴും അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം പോലും ഒരു ബന്ധനമായി മാറാറുണ്ട്. ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ, അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീ ജീവിക്കണം എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു ചിന്താഗതിയാണ്. സ്നേഹം എന്നത് ഒരിക്കലും ഒരു ബിസിനസ് ഡീൽ അല്ല. നമ്മൾ നൽകുന്നതിന് പകരമായി എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കുമ്പോഴാണ് അത് ഒരു ബാധ്യതയായി മാറുന്നത്. മക്കൾക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ടാവും, അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും. ആ സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ അവർക്ക് ധൈര്യം കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മുടെ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല. സ്വന്തം വീടിനുള്ളിൽ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. സോ സ്നേഹമെപ്പോഴും ഒരാശ്വാസമായിരിക്കണം. ഒരിക്കലും അതൊരു ഭാരമായി മാറാൻ നമ്മൾ അനുവദിക്കരുത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഒരു ബന്ധത്തിൽ പിടുത്തം പിടുക എന്ന് പറയുന്നത് വലിയൊരു ധൈര്യമാണ്. പലർക്കും അതിന് കഴിയാറില്ല. കൈവിട്ട് പോയാൽ പിന്നെ ജീവിതം ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ,

നമ്മൾ ബലമായിട്ട് പിടിച്ചു വച്ചിരിക്കുന്ന ഒരു ബന്ധത്തിൽ ശരിക്കും സന്തോഷമുണ്ടാവുമോ? ഇല്ല, അവിടെ എപ്പോഴും ഒരുതരം പേടിയും ടെൻഷനും മാത്രമേ ഉണ്ടാവൂ. സ്നേഹിക്കുന്ന ആളുകളെ സ്വതന്ത്രരായി വിടാൻ നമുക്ക് കഴിയണം. അവരെവിടെയായാലും എങ്ങനെയായാലും സന്തോഷമായിരിക്കട്ടെ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ അവരെ എത്രത്തോളം ഫ്രീ ആക്കുന്നു അത്രത്തോളം ആ ബന്ധം മനോഹരമായിരിക്കും. കാരണം സ്വാതന്ത്ര്യം ഉള്ളിടത്ത് മാത്രമേ സ്നേഹത്തിന് വളരാൻ കഴിയും. ബാക്കിയുള്ളതൊക്കെ വെറും അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രമാണ്. പരസ്പരം ശ്വാസം മുട്ടിക്കാതെ, എന്നാൽ പരസ്പരം താങ്ങായി നിൽക്കാൻ കഴിയുന്ന ബന്ധങ്ങളാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സ്നേഹമെന്ന് പറയുന്നത് ഒരു മനോഹരമായ യാത്രയാണ്. അതിൽ ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും ഉണ്ട്. പക്ഷേ ഒരാളെ സ്വന്തമാക്കി ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ട് ഇതാണ് എൻ്റെ സ്നേഹമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ കാരണം ഒരാളുടെയും ചിരി മാഞ്ഞു പോകരുത്, ഒരാളുടെയും സ്വപ്നം ഇല്ലാതാക്കരുത്. കൂടെയുള്ള ആളുടെ ഏറ്റവും മികച്ച വേർഷൻ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ സ്നേഹിക്കുന്നവരെ ഒരുപാട് സ്നേഹിക്കുക. പക്ഷേ അവരെ ഒരിക്കലും ഒരു കൂട്ടിലടയ്ക്കാൻ ശ്രമിക്കാതിരിക്കുക. അവർക്ക് ചിറകുകൾ നൽകുക. ആകാശത്തിൻ്റെ അതിരുകളോളം അവർ പറക്കട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 666557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.
1: Oh.